0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ സുന്ദരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 31 തിങ്കളാഴ്ച. കൊലവർഷം 1202, ചിങ്ങമാസം 15, രേവതി നക്ഷത്രം. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞ ഒരു വാചകത്തോടുകൂടി ഇന്നത്തെ അരുണോദയം നമുക്ക് തുടങ്ങിയാലോ. വിജയം എന്നത് അന്തിമമല്ല, പരാജയം എന്നത് മാരകവുമല്ല, മുന്നോട്ടു പോകാനുള്ള ധൈര്യമാണ് വേണ്ടത്. ജീവിതത്തിൽ ഒരു വിജയം കിട്ടിക്കഴിഞ്ഞാൽ അതോടെ എല്ലാമായി എന്ന് കരുതി നമ്മൾ ഒരിക്കലും പരിശ്രമിക്കാതിരിക്കരുത്. അതുപോലെ തന്നെ ഒരു പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ അതോടെ എല്ലാം അവസാനിച്ചുവെന്നും കരുതരുത്. ജയവും തോൽവിയും ജീവിതത്തിന്റെ ഭാഗം മാത്രമാണ്. എന്തു തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നടക്കാനുള്ള മനസ്സാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്മ നിറഞ്ഞ സുന്ദരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ജീവിതത്തിൽ ഓരോ നിമിഷവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. ഒരു നിമിഷ മാത്രയിൽ നമ്മുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറാം. ആയതിനാൽ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ ഒരു മനോഹര യാത്രയ്ക്ക് എത്രയും വേഗം നമുക്ക് ശുഭാരംഭം കുറിക്കാം. തളർന്നു പോകാൻ പല കാരണങ്ങൾ ഉണ്ടാകാം. എന്നാൽ വിജയത്തിലേക്കുള്ള പാതയിൽ കല്ലുകളും മുള്ളുകളും ഉണ്ടാവാം. അവിടെ മുന്നേറാൻ ഒരു കാരണം മാത്രം പ്രധാനമായും അത്യാവശ്യമാണ്. അത് മറ്റൊന്നുമല്ല, വിജയിക്കാനുള്ള ദൃഢ നിശ്ചയം. അതുമാത്രമാണ്. ക്ലേശം, ത്യാഗം, നിരന്തര പരിശ്രമം, ഇവയുടെ ഫലമായിട്ടാണ് ജീവിതത്തിൽ വിജയം നേടാനാകുന്നത്. പ്രതികൂല പരിതസ്ഥിതിയിലും ആത്മവിശ്വാസം കൈവിടാതെ ഒരംഗത്തിനുള്ള ബാല്യം ഇനിയും ഉണ്ട് എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. കടുത്ത വേനലിന് ശേഷം വരുന്ന പുതുമഴയെ പോലെ, എല്ലാ പാതിരാവിനു ശേഷവും പൊട്ടിവിരിയുന്ന പ്രഭാതം പോലെ, ശരത്കാലത്തിന് ശേഷം എത്തുന്ന വസന്തകാലം പോലെ, ജീവിതത്തിലും നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾക്കു ശേഷം സുഖവും വിജയവും ആനന്ദവും നമ്മെ തേടിയെത്തുമെന്ന് എപ്പോഴും ഓർമ്മിക്കുക. പ്രതിസന്ധികളെ ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കാനും നേടാൻ കഴിയാത്ത കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നതിനു പകരം നൂതന വിജയങ്ങളിലേക്കുള്ള പുതുവഴികൾ തേടാനും നമുക്ക് കഴിയണം. അതിന് സാധിച്ചാൽ ജീവിതം മധുരതരവും മനോഹരവുമാകും. കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്ത് വ്യാകുലപ്പെടുന്നത് അവസാനിപ്പിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് സംഭവിച്ച വീഴ്ചകളെ വിലയിരുത്തി ഭാവിയിൽ അവയെ നേരിടാനുള്ള കരുത്താർജിക്കുക. ഭാവി കാര്യങ്ങളോർത്ത് അമിതമായി വേവലാതിപ്പെടാതിരിക്കുക. അത് വർത്തമാന ജീവിതത്തിന്റെ നിറം കെടുത്തും. ഓരോ വലിയ വിജയവും ഓരോരോ ചെറിയ ചെറിയ തീരുമാനങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇന്ന് നാം തുടങ്ങിവെക്കുന്ന ചെറിയ സംരംഭങ്ങൾ നാളെയുടെ വലിയ നേട്ടങ്ങളായി മാറാം. അവസരങ്ങൾക്കായി കാത്തിരിക്കാതെ സ്വയം അവസരങ്ങൾ സൃഷ്ടിച്ച് മുന്നേറുന്നവരാണ് എക്കാലത്തും ജീവിത വിജയം നേടിയിട്ടുള്ളത്. എന്നെങ്കിലും ഒരു ദിവസം ചെയ്യും എന്ന് കരുതി കാത്തിരിക്കുന്നതിനേക്കാൾ ഇന്ന് തന്നെ തുടങ്ങാം എന്ന ചിന്തയാണ് വിജയത്തിന്റെ രഹസ്യം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മെ തേടിയെത്തുന്ന എല്ലാ ദിവസങ്ങളും നല്ലത് തന്നെയാണ്. ഒരു ദിവസത്തെ മനോഹരമാക്കുന്നതും അല്ലാതാക്കുന്നതും നമ്മൾ എടുക്കുന്ന നിലപാടുകളും നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും തന്നെയാണ്. ഇവയൊക്കെ ആ ദിവസത്തോട് നാം കാട്ടുന്ന സമീപനത്തിന് ആധാരമാകുന്നു. നല്ല ദിവസങ്ങൾ സന്തോഷവും സമാധാനവും സംതൃപ്തിയും തരുമ്പോൾ, അങ്ങനെ അല്ലാത്ത ദിവസങ്ങൾ പുതിയ പാഠങ്ങളും അനുഭവങ്ങളും തിരിച്ചറിവിനുള്ള അവസരങ്ങളും നൽകുന്നു. ഏത് സാഹചര്യങ്ങളിലും ഏറ്റവും മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ സാധിച്ചാൽ ജീവിതം ആനന്ദപൂരിതമായിരിക്കും. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനോടൊപ്പം അതിനെ നല്ല നിരീക്ഷണം നടത്തി അനുഭവജ്ഞാനം നേടുക. പ്രകൃതി ഒരു കാര്യത്തിലും ധൃതി കാണിക്കുന്നില്ല, എങ്കിലും എല്ലാം കൃത്യസമയത്ത് സംഭവിക്കുന്നു. നല്ലതിനായി കാത്തിരിക്കാനുള്ള ക്ഷമയും മനസ്സിന്റെ ശാന്തതയും ഉണ്ടെങ്കിൽ എല്ലാം ശരിയായ ക്രമത്തിൽ വന്നുചേരും. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ഓഗസ്റ്റ് മാസം 31st. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ പ്രിയങ്കരിയായ ബ്രിട്ടനിലെ ഡയാന രാജകുമാരി പാരീസിലുണ്ടായ കടുത്ത കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടത് 1997 ഓഗസ്റ്റ് 31st. മാധ്യമപ്രവർത്തകരിൽ നിന്നും രക്ഷപ്പെടാൻ അമിത വേഗതയിൽ സഞ്ചരിച്ച കാർ തുരങ്കത്തിലെ തൂണിലിടിച്ചായിരുന്നു അപകടം. ഡയാനയോടൊപ്പം സുഹൃത്ത് ദോദി അൽ ഫയേദും മരിച്ചു. അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അപ്രതീക്ഷിത വിയോഗവും ലോകത്തെ വലിയ രീതിയിൽ ദുഃഖത്തിലാഴ്ത്തി. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയായ സുജേത കൃപലാനി ജനിച്ചത് 1908 ഓഗസ്റ്റ് 31st. ഉത്തർപ്രദേശിൽ ജനിച്ച അവർ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്തു. 1963 മുതൽ 1967 വരെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ച അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്ത്രീ പങ്കാളിത്തത്തിന് പുതിയ വഴി തുറന്നുകൊടുത്തു. പഞ്ചാബി സാഹിത്യത്തിലെ പ്രമുഖ എഴുത്തുകാരിയും കവയിത്രിയുമായ അമൃത പ്രീതം ജനിച്ചത് 1919 ഓഗസ്റ്റ് 31st. 1947 വിഭജനത്തിന്റെ വേദനയും ദുരന്തങ്ങളും ആവിഷ്കരിച്ച പിഞ്ഞാർ എന്ന നോവലും ആജ് ആഖാൻ വാരിസ് ഷാനു എന്ന കവിതയും അവരുടെ വിഖ്യാത കൃതികളാണ്. ജ്ഞാനപീഠ പുരസ്കാരവും പത്മവിഭൂഷണും ലഭിച്ച ആദ്യത്തെ പഞ്ചാബി വനിത കൂടിയാണ് അവർ. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമായ മലേഷ്യ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത് 1957 ഓഗസ്റ്റ് 31st. തുങ്കു അബ്ദുൾ റഹ്മാന്റെ നേതൃത്വത്തിലാണ് രാജ്യം സ്വതന്ത്രമായത്. ഈ ദിവസം മലേഷ്യയിൽ ഹരി മർദേക്ക എന്ന പേരിൽ ദേശീയ സ്വാതന്ത്ര്യദിനമായി വിപുലമായി ആഘോഷിക്കപ്പെടുന്നു. ഇന്ത്യയുടെ 13th രാഷ്ട്രപതിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പ്രണബ് മുഖർജി അന്തരിച്ചത് 2020 ഓഗസ്റ്റ് 31st. കേന്ദ്ര ധനകാര്യം, വിദേശകാര്യം, പ്രതിരോധം തുടങ്ങി

1962 ഓഗസ്റ്റ് 31 എറിക് വില്യംസ് രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. ഓഗസ്റ്റ് 31 ഈ രാജ്യത്തിന്റെ ഔദ്യോഗിക സ്വാതന്ത്ര്യ ദിനം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ശരീരത്തിന്റെ ഉയരക്കുറവിനെ മനസ്സിന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് മറികടന്ന് ഹാസ്യവേദിയിലും വെള്ളിത്തിരയിലും വിസ്മയങ്ങൾ തീർത്ത നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകം ഇന്ന് ഓഗസ്റ്റ് 31. മലയാള സിനിമാ ലോകത്തും ഗിന്നസ് ബുക്കിലും സ്വന്തം പേര് സുവർണലിപികളാൽ എഴുതി ചേർത്ത പ്രിയ നടൻ ഗിന്നസ് പക്രു എന്ന അജയകുമാറിന്റെ ജന്മദിനം. 1976 ഓഗസ്റ്റ് 31 കോട്ടയത്താണ് അദ്ദേഹം ജനിച്ചത്. പരിമിതികളെ ഒഴിവ് കഴിവാക്കാതെ തന്റെ കഴിവിനെ മാത്രം വിശ്വസിച്ച് ഉയരങ്ങളുടെ പടവുകൾ കയറിയ അപൂർവ കലാകാരനാണ് അദ്ദേഹം. മിമിക്രി വേദികളിലൂടെ കലാജീവിതം ആരംഭിച്ച അദ്ദേഹം അംബുജാക്ഷൻ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് കടന്നു വരുന്നത്. തുടർന്ന് ജോക്കർ, മീശമാധവൻ, ഡിഷ്യൂം, മൈ ബിഗ് ഫാദർ തുടങ്ങി ഒട്ടനവധി സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. കേവലം ഹാസ്യ കഥാപാത്രങ്ങൾ മാത്രമല്ല, വൈകാരികത നിറഞ്ഞ ശക്തമായ വേഷങ്ങളും തനിക്ക് വഴങ്ങുമെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. ഒരു ചിത്രത്തിൽ മുഴുവൻ സമയ നായകനായി അഭിനയിച്ച ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ നടൻ എന്ന നിലയിലാണ് അദ്ദേഹം ഗിന്നസ് ലോക റെക്കോർഡിൽ ഇടം പിടിച്ചത്. അത്ഭുത ദ്വീപ് എന്ന ചിത്രത്തിലെ പ്രകടനമാണ് ഈ വലിയ നേട്ടത്തിന് അദ്ദേഹത്തെ അർഹനാക്കിയത്. കൂടാതെ കുട്ടിയും കോലും എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ സിനിമാ സംവിധായകൻ എന്ന റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കി. തടസ്സങ്ങളെയും പ്രയാസങ്ങളെയും പുഞ്ചിരിയോടെ നേരിട്ട് കോടിക്കണക്കിന് ആളുകൾക്ക് വലിയ പ്രചോദനമായി മാറിയ പ്രിയതാരം ഗിന്നസ് പക്രുവിന് ഈ ജന്മദിനവേളയിൽ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ August 21 to 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: നീ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
3: ആലോചനയുണ്ട്. TV മാറ്റണം, പിന്നെ ഫ്രിഡ്ജ്.
2: പിന്നെ എന്താ പ്രശ്നം? ബജറ്റാണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
4: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. TNC അപ്ലൈ.
5: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
6: നമസ്കാരം. ഇൻഫോ അറ്റ് 7 ആരംഭിക്കുന്നു. ഞാൻ സുനിൽ. തത്തമംഗലം നാട്ടുകൽ റോഡിലെ ചിറ്റൂർ പുഴ പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ September 5 to November 2 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ചിറ്റൂർ വഴി പോകേണ്ട വാഹനങ്ങൾ പെരുവമ്പ് ജംഗ്ഷനിൽ നിന്നും പാലത്തുള്ളി പാലം വഴിയും തത്തമംഗലം അമ്പാട്ടുപാളയം ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് മീനാക്ഷിപുരം വിളയോടി വണ്ടിത്താവളം വഴിയും പോകണം. പാലത്തിൽ കാൽനട യാത്രക്കാരെ അനുവദിക്കും. ഈ പ്രവൃത്തികൾക്കായി പൈപ്പുകൾ താൽക്കാലികമായി നീക്കം ചെയ്യേണ്ടതിനാൽ ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ ഏതാനും വാർഡുകളിൽ കുടിവെള്ള വിതരണം ഒന്നിടവിട്ട 3 ദിവസങ്ങളിൽ തടസ്സം നേരിടുമെന്ന് പൊതുമരാമത്ത് പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന VBG റാം പദ്ധതിയിലേക്ക് ഓവർസിയർ തസ്തികയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. സിവിൽ എഞ്ചിനീയറിംഗിൽ ഡ്രാഫ്റ്റ്സ്മാൻ അല്ലെങ്കിൽ ഡിപ്ലോമയാണ് യോഗ്യത. ബയോഡേറ്റയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം September 7 രാവിലെ 10:30 കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ എത്തണം. ജില്ലയിൽ 13 ക്ഷീരവികസന യൂണിറ്റുകളിൽ തീറ്റപ്പുൽ കൃഷി വികസന പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഡയറി പ്രമോട്ടർമാരെ നിയമിക്കുന്നു. പ്രതിമാസ ഇൻസെന്റീവ് 8,000 രൂപ. യോഗ്യത SSLC, കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് മുൻഗണന. 2026 January 1 പ്രായപരിധി 18 to 45 മധ്യേ. മുൻപ് ഈ തസ്തികയിൽ സേവനം അനുഷ്ഠിച്ച് പ്രവൃത്തി പരിചയമുള്ളവർക്ക് 5 വർഷത്തെ വയസ്സിളവ് അനുവദിക്കും. അപേക്ഷകർ അതത് ക്ഷീരവികസന യൂണിറ്റ് പരിധിയിലെ സ്ഥിരതാമസക്കാരാവണം. പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, വിലാസം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഉള്ളടക്കം ചെയ്ത അപേക്ഷ September 5 വൈകിട്ട് 5 PM ബന്ധപ്പെട്ട ബ്ലോക്ക് തല ക്ഷീരവികസന യൂണിറ്റ് ഓഫീസിൽ സമർപ്പിക്കണം. പാലക്കാട് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിലാണ് അഭിമുഖം. ചിറ്റൂർ, പാലക്കാട്, മലമ്പുഴ, കൊല്ലങ്കോട്, നെന്മാറ, ആലത്തൂർ, കുഴൽമന്നം, ഒറ്റപ്പാലം ബ്ലോക്കുകളിലെ അപേക്ഷകർക്ക് September 14 അട്ടപ്പാടി, പട്ടാമ്പി, മണ്ണാർക്കാട്, തൃത്താല, ശ്രീകൃഷ്ണപുരം ബ്ലോക്കിലുള്ളവർക്ക് September 15 രാവിലെ 10 അഭിമുഖം നടക്കും. ആലത്തൂർ ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ പാലക്കാട്, തൃശൂർ ജില്ലകളിലെ ക്ഷീര കർഷകർക്കായി തീറ്റപ്പുൽകൃഷിയും കാലിത്തീറ്റ വിളകളും വിഷയത്തിൽ ദ്വിദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. September 10, 11 തീയതികളിൽ നടക്കുന്ന പരിശീലനത്തിന് 20 രൂപയാണ് പ്രവേശന ഫീസ്. September 7 വൈകിട്ട് 4 PM. DTC@aalathoor@gmail.com വഴിയോ 0492226 0040 എന്ന നമ്പറിൽ വിളിച്ചോ രജിസ്റ്റർ ചെയ്യണം. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ SUV ഡ്രൈവർ സഹിതം വാഹനം വാടകയ്ക്ക് ലഭ്യമാക്കുന്നതിന് സ്ഥാപനങ്ങൾ, ഏജൻസികൾ, വ്യക്തികളിൽ നിന്നും കൊട്ടേഷൻ ക്ഷണിച്ചു. September 9 ഉച്ചയ്ക്ക് 2 PM സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0491295101. മണ്ണാർക്കാട് അഡീഷണൽ ICDS പ്രോജക്ട് പരിധിയിലെ കോട്ടോപ്പാടം, അലനെല്ലൂർ, തച്ചനാട്ടുകര പഞ്ചായത്തുകളിലെ അങ്കണവാടികളിൽ പാൽ വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. September 5 ഉച്ചയ്ക്ക് 12 PM സമർപ്പിക്കാം. ഇൻഫോ അറ്റ് 7 ഇതോടുകൂടി പൂർണ്ണമാകുന്നു. നന്ദി.
5: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
7: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
8: BMW, സ്കൂട്ടർ, കാർ, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
9: ചേട്ടാ ചായ എടുക്കട്ടെ?
10: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
9: ആര് പറഞ്ഞു? മൈ ജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
10: അപ്പോ കാത്തിരിപ്പില്ലേ?
9: ഇല്ല.
11: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.

ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കപ്പിൾസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: നീന, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
3: ആലോചനയുണ്ട്. ടിവി മാറ്റണം, പിന്നെ ഫ്രിഡ്ജും ഒരു മിക്സർ ഗ്രൈൻഡറും നോക്കുന്നുണ്ട്.
2: പിന്നെ എന്താ പ്രശ്നം? ബജറ്റ് ആണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. വളരെ പെട്ടെന്ന് റെഡി ആവും. നോ കോസ്റ്റ് ഇഎംഐ കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
4: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. ടിഎൻസി അപ്ലൈ.
5: It's rhythm of Palakkad.
6: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാ.
7: നമ്മുടെയൊക്കെ ലൈഫിലെ ഒരു മെയിൻ ക്യാരക്ടർ എനർജിയെ കുറിച്ചാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. ചില ആളുകൾ ജിമ്മിലൊക്കെ പോയി നമ്മുടെ ബോഡിയൊക്കെ നോക്കുന്നു, പ്രോട്ടീൻ ഷേക്ക് കുടിക്കുന്നു. ചില ആളുകൾ സ്കിൻ കെയർ റുട്ടീൻ നോക്കാനും ഒക്കെ ഒരുപാട് സമയമെടുക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. ശരീരമൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്, അതൊക്കെ ഓക്കെ. പക്ഷേ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു മെന്റൽ പീസ് ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ബോഡിയും മൈൻഡും എപ്പോഴും ഒരു പെർഫെക്റ്റ് സിങ്കിൽ പോണെങ്കിൽ നിങ്ങളുടെ തലയ്ക്കുള്ളിൽ ഒരു സാധനം വേണം. എന്താണതെന്നറിയോ? ദ ക്രിയേറ്റീവ് മൈൻഡ്. ഒരു സർഗാത്മകമായ മനസ്സ്. നമ്മൾ വിചാരിക്കുന്നത് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പെയിന്റിംഗ് വരയ്ക്കലോ അല്ലെങ്കിൽ കവിത എഴുതലോ. ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. ഒരിക്കലും അല്ല, അതങ്ങനെയല്ല. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിനെ മറ്റൊരു കണ്ണിലൂടെ കാണാനുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ആ സംഗതി നമ്മുടെ ഉള്ളിൽ ഉണ്ടോ എന്നുള്ളത് നോക്കാം. വെൽക്കം ടു എഴുത്തോല. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ഈ പ്രപഞ്ചം തന്നെ ഒരു വലിയ ആർട്ട് പീസ് അല്ലേ. അപ്പൊ നമ്മൾ പറയും, എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ, ഒരു പുതിയ ഐഡിയ ഉണ്ടാക്കുമ്പോൾ, നമ്മൾ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ അതേ വൈബിലേക്ക് കണക്ട് ആവുന്ന പോലെയാണ് അല്ലെ. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ മൈൻഡ് എപ്പോഴും ക്രിയേറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഒരേ കാര്യത്തിൽ തങ്ങി നിൽക്കില്ല. നിങ്ങളൊരു ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി പോലെയാകും, എവിടെയും ഇങ്ങനെ കെട്ടിക്കിടക്കില്ല. കെട്ടിക്കിടക്കാത്ത വെള്ളത്തിനൊരിക്കലും നാശമില്ല എന്ന് പറയില്ലേ. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ക്രിയേറ്റീവായി ചിന്തിക്കുന്ന ആളുകളുടെ മാനസികാരോഗ്യം നോക്കുകയാണെങ്കിലും അവരുടെ ശാരീരികാരോഗ്യം നോക്കുകയാണെങ്കിലും എപ്പോഴും കിടുവായിരിക്കും. ബോഡിയും മൈൻഡും ഒരുപോലെ കൊണ്ടുപോകുന്ന, ഒരുപോലെ അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്ന ആളുകൾ കൂടിയാണ് ക്രിയേറ്റീവ് പീപ്പിൾസ്. അവിടെ നെഗറ്റിവിറ്റിക്ക് നോ എൻട്രിയാണ്. ഇനി നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്ത് നോക്കിയാലോ, ഒന്ന് വിലയിരുത്തി നോക്കിയാലോ, നിങ്ങളൊരു ക്രിയേറ്റീവ് സോളാണോ? എങ്ങനെയാ അത് കണ്ടുപിടിക്കുക? അത് കണ്ടുപിടിക്കാൻ ചില വഴികളൊക്കെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. എഴുത്തോലയിൽ ആഫ്റ്റർ സൂപ്പർ

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നിങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന വളരെ സിമ്പിളായ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ കാണിക്കുന്ന ചെറിയ വ്യത്യാസം, അതാണ് ഓരോ മനുഷ്യരുടെയും ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി. ഞാനൊരു എക്സാമ്പിൾ പറയേ. എന്നും രാവിലെ എഴുന്നേറ്റ് ഒരേപോലെ ചായ ഉണ്ടാക്കി കുടിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ഇല്ല എന്ന് ഞാൻ പറയും. ഒരു ദിവസം നിങ്ങൾ ആ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ലേശം ഇഞ്ചി ഇടുക, അല്ലെങ്കിൽ ഏലക്കായ ഇടുക, അല്ലെങ്കിൽ എല്ലാ ദിവസവും ചായ ഉണ്ടാക്കുന്നത് പോലെ വെറുതെ അങ്ങ് കുടിക്കാതെ ആ ചായയുടെ സ്മെല്ലൊക്കെ ഒന്ന് ആസ്വദിച്ച് ഒരു പ്രത്യേക സ്റ്റൈലിൽ കുടിക്കുക. ദാറ്റ് ഇസ് ക്രിയേറ്റിവിറ്റി. നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ കൊണ്ടുവരുന്ന സന്തോഷങ്ങൾ, നമ്മൾ പുതിയതായി ആഡ് ചെയ്യുന്ന ഹാപ്പിനെസ്, അതൊക്കെ ക്രിയേറ്റിവിറ്റിയാണ്. ഇപ്പം എന്നും ഉണ്ടാക്കുന്ന സാധാരണ ദോശ മാവ് അല്ലേ, ദോശ മാവ് പാനിൽ ഒഴിച്ച് അതിന് മുകളിൽ കുറച്ച് ക്യാരറ്റും മല്ലിയിലയും ഒക്കെ തൂകി ഒരു എന്താ പറയുക, വീട്ടിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിലും ഒരു ഹോട്ടൽ സ്റ്റൈൽ തട്ട് ദോശയാക്കി മാറ്റി കഴിച്ച് നോക്കണം. എല്ലാ ദിവസവും നമ്മൾ ഒരേപോലെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലെന്താണ് ഒരു ക്രിയേറ്റിവിറ്റി ഉള്ളത്? അതൊരു ആർട്ടായിട്ട് മാറുന്നത് ഈ പറഞ്ഞ പോലെ ക്യാരറ്റും മല്ലിയിലയൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് അല്ലേ. ഒരു ദിവസം ഭയങ്കര ക്രിയേറ്റീവായിട്ട് ഒരു പുതിയ ഡിഷ് പരീക്ഷിച്ച് അത് വീട്ടുകാർക്ക് വിളമ്പി കൊടുക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമില്ലേ, അത് നമ്മുടെ ഉള്ളിലെ ഹാപ്പി ഹോർമോൺസിനെ ഉണർത്തുന്നുണ്ടല്ലോ. സംഗതി കഴിഞ്ഞ് പാളിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പരീക്ഷണ ഡിഷാണ്. എങ്ങാനും പാളിയാ ചിലപ്പോൾ വീട്ടിലിരിക്കുന്ന ആളുകളുടെ ചീത്തയോടെ കേൾക്കും, പക്ഷേ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനുള്ള ഒരു എന്താ ഉത്സാഹമില്ലേ, അത് നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റിവിറ്റി ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു സംഗതിയാണ്. നിങ്ങളൊരു ക്രിയേറ്റീവ് സോളാണ് എന്ന് കാണിക്കുന്ന ഒരു സംഗതിയാണ്. ഇതൊന്നുമല്ല, ഈ ഡിഷസും എന്താ പറയുക, ഭക്ഷണം പാചകം ചെയ്യലൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞ് നിങ്ങൾ രാവിലെ ബെഡ്ഷീറ്റ് വിരിക്കുന്ന ഒരു രീതി, ചിലപ്പോൾ ആ രീതിയിലാകാം ഡിഫറൻസ് വരുന്നത്. ഓഫീസിലേക്ക് പോകുമ്പോൾ ഇടുന്ന ഷർട്ടിൻ്റെ കളർ കോമ്പിനേഷനിലാകാം, അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരു തമാശ പറഞ്ഞ് അവരെയൊക്കെ ചിരിപ്പിക്കുന്നതിലാകാം. ഇതിലൊക്കെ ഈ പറയുന്ന ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ട്. ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇച്ചിരി ലേശം ഫിലോസഫി കൂടെ പറയുകയാണെങ്കിൽ, വലിയ കാര്യങ്ങൾ ചെയ്ത് വിജയിക്കുമ്പോഴല്ല യഥാർത്ഥത്തിൽ ഒരാളെ ഹാപ്പി ആവണേ, ദിവസവും ചെയ്യുന്ന കുഞ്ഞു കാര്യങ്ങളെ നമ്മൾ എത്രത്തോളം ആസ്വദിക്കുന്നു എന്നതിലാണ് ലൈഫിന്റെ മുഴുവൻ ഭംഗിയിരിക്കണേ. അതുകൊണ്ട് ഞാൻ ക്രിയേറ്റീവ് അല്ല എന്ന് പറഞ്ഞ് ആരും മാറി നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു ചായ വെച്ചാലും ഒരു മുറിതൂത്ത് വാരിയാലും ഒരു പുതിയ വീട് വെക്കുന്ന സമയത്തും അതിലൊക്കെ നിങ്ങളുടെ ഒരു സ്റ്റൈൽ കൊണ്ടുവരാം. ജസ്റ്റ് എൻജോയ് ദാറ്റ് പ്രോസസ്, ജസ്റ്റ് എൻജോയ് ലൈഫ്. അതിലൊക്കെ നമ്മളൊരു ക്രിയേറ്റീവ് സോളായിട്ട് ചിന്തിക്കുക. ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ പുതിയ എന്തെങ്കിലും ആഡ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ ക്രിയേറ്റീവ് ആവണേ. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഈ ക്രിയേറ്റിവിറ്റി എന്ന സാധനം നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ കൂടെ അങ്ങ് ജനിക്കുന്ന സംഭവമാണോ, അല്ലാതെ ജനിക്കുമ്പോൾ കിട്ടുന്ന ലോട്ടറി ആണോ? അത് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. ഏയ്, ഞാനങ്ങനെ ക്രിയേറ്റീവ് ഒന്നും അല്ല, എനിക്ക് ക്രിയേറ്റിവിറ്റിയേ ഇല്ല. ഓ, ആൾക്ക് ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. പക്ഷേ ഇങ്ങനെ ഇല്ല എന്ന് പറയുന്ന ആളുകൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യമുള്ളൂ. നമ്മൾ ഈ ഡെയിലി ജീവിക്കുന്ന റുട്ടീൻ ഉണ്ടല്ലോ, രാവിലെ എഴുന്നേൽക്കുന്നു, ചായ കുടിക്കുന്നു, ജോലിക്ക് പോകുന്നു, വരുന്നു, ഉറങ്ങുന്നു, ഇതിനിടയ്ക്ക് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഈ ലൂപ്പിലാണ് നമ്മൾ ഇങ്ങനെ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സർക്കിളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ലൂപ്പിൽ നിന്ന് ചെറുതായിട്ട് ബ്രേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ക്രിയേറ്റീവ് ആവുകയാണ്. എല്ലാ ദിവസവും ഒരുപോലെയാണെങ്കിൽ ക്രിയേറ്റിവിറ്റിക്ക് അവിടെ ഒരു എന്താ പറയുക, ഒരു റോളില്ല. നിങ്ങളുടെ ഉള്ളിലെ ഉള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടിരിക്കുന്ന ആ ഒരു കിളിയെ പുറത്തേക്ക് വിടാനുള്ള മൂന്ന് സിമ്പിൾ ട്രിക്സ് കൂടെ ഞാൻ പറഞ്ഞു തന്നിട്ട് ഞാൻ അങ്ങ് എഴുത്തോല വൈൻഡപ്പ് ചെയ്യാണ്. ഒബ്സേർവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എപ്പോഴും ഫോണിലേക്ക് മാത്രം നോക്കി നിൽക്കാതെ വൈകുന്നേരം ആകാശത്തെ, മേഘങ്ങളെ, ഇതിൻ്റെയൊക്കെ കളറൊക്കെ മാറുന്നത് വെറുതെ നോക്കി നിൽക്കുക. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ നമ്മൾ ഒബ്സേർവ് ചെയ്യുക, നമ്മൾ ഫീൽ ചെയ്യുക നമ്മുടെ ചുറ്റും കാണുന്ന കാഴ്ചകളെയൊക്കെ. പിന്നെ നന്നായി പാടാൻ അറിയില്ലെങ്കിലും ചില സമയത്ത് പാട്ട് പാടി നോക്കുന്ന ആളുകളല്ലേ നമ്മൾ ഓരോരുത്തരും. അതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. വരയ്ക്കാൻ അറിയില്ലെങ്കിലും പേപ്പറിൽ എന്തെങ്കിലുമൊക്കെ കുത്തി വരയ്ക്കുന്ന ആളുകളല്ലേ. എഴുതാൻ അറിയില്ലെങ്കിലും ചുമ്മാ എന്തെങ്കിലുമൊക്കെ എഴുതി നോക്കുന്ന ആളല്ലേ. ആരും കാണണ്ട, മറ്റാരെയും കാണിക്കാനോ ബോധിപ്പിക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല നമ്മൾ ഈ റാൻഡം ആയിട്ടുള്ള ആർട്ട് ചെയ്യണേ, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ ദിവസവും 10 മിനിറ്റ് കണ്ണടച്ച് സൈലന്റ് ആയിട്ടിരിക്കാനുള്ള ഒരു കഴിവ്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദം കേൾക്കുക. അവിടെ നിന്നാണ് വലിയ വലിയ ഐഡിയാസ് ഒക്കെ ജനിക്കുന്നത്. ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത വലിയ വലിയ ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവർ ചിലപ്പോൾ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യുമ്പോൾ വെറുതെ ഇങ്ങനെ ഒന്നും ആലോചിക്കാതെ ട്രാവൽ ചെയ്യുന്ന സമയത്താണ് അവർക്ക് വലിയ പുസ്തകമൊക്കെ എഴുതാനുള്ള ഐഡിയ കിട്ടുന്നത്. എം ടി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന സമയത്തും അദ്ദേഹത്തിന് എഴുതാൻ പറ്റുമെന്ന്, സൈലന്റ് ആയിട്ടിരിക്കാനായിട്ട് പറ്റുന്ന. അപ്പൊ അങ്ങനെ എങ്ങനെ നമ്മൾ നമ്മളെ തന്നെ ഇടയ്ക്കൊക്കെ കേൾക്കാനായിട്ട് ശ്രമിക്കണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാ ആളുകളും, ഓരോരുത്തരും, ഞാനും നിങ്ങളും ഒക്കെ ഇവിടെ ടെമ്പററി ആയിട്ട് കുറച്ച് കാലത്തേക്ക് നമ്മൾ ജീവിച്ചു പോകാൻ വന്നിട്ടുള്ള ആളുകളാണ്. അതിനിടയിൽ നമ്മൾ ഈ ബോറടിച്ച് ടെൻഷൻ അടിച്ച് ജീവിക്കേണ്ട, മനസ്സിലെപ്പോഴും പുതിയ ചിന്തകളുള്ള ആളുകളാണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ. വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ വര, വലിയൊരു ഓസ്കർ കിട്ടുന്ന പടം എടുക്കണതോ അതൊന്നുമല്ല, അതൊക്കെ ആർട്ടാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളിലും ഒരു പുതിയ ചിന്ത ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ പറയുന്ന ക്രിയേറ്റീവ് സോൾ ആയിട്ട് നമുക്ക് മാറാൻ പറ്റും. അപ്പോൾ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആക്കാൻ അടുത്ത പാട്ട് വരുന്നുണ്ട്. പാട്ടോടുകൂടി നമ്മൾ എഴുത്തോല വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസണിങ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
5: ചേട്ടാ ചായ എടുക്കട്ടെ?
6: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
5: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
6: അപ്പോ കാത്തിരിപ്പില്ലേ?
5: ഇല്ല,
7: മൈജിയോടും മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
8: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
9: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
10: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദേ 8 മണി കഴിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? ആർജി ഹീരയാണ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ ദേ ഓഗസ്റ്റ് 31-ാം തീയതിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്, വിച്ച് മീൻസ് ഒഫീഷ്യലി നമ്മൾ ഓഗസ്റ്റ് മാസം ദേ അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണെന്നാണ് പറയാൻ വരുന്നത്. എന്തായാലും ഓണമൊക്കെ ഇങ്ങനെ അത്യാവശ്യം നന്നായിട്ട് തകർത്ത് ആഘോഷിച്ച് നമ്മൾ, എനിക്ക് തോന്നുന്നു പല ആൾക്കാരും ഞായറാഴ്ചയായിരിക്കും തിരിച്ച് ജോലിയിലേക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്കൂളിലോ കോളേജിലൊക്കെ തിരിച്ചു പോകാൻ പോകുന്നില്ല. അപ്പൊ അതിന്റെ ഒരു മടി എല്ലാവർക്കും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നതിന്റെ ഒരു വേണമെങ്കിൽ ഒരു മൺഡേ ബ്ലൂന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാം, ഒരു ചെറിയ കുഞ്ഞു മടി, ആ അത്ര തന്നെ. എന്തായാലും അതൊക്കെ മാറ്റി വെച്ച് ഞാൻ കറക്റ്റായിട്ട് സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. നിങ്ങളും നിങ്ങളുടെ മൺഡേ പരിപാടികളൊക്കെ ആയിട്ട് ബിസിയാണ് അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഓട്ടത്തിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഓണത്തിന്റെ ഓട്ടമൊക്കെ കഴിഞ്ഞു, എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ ഓണത്തിന് ഒരു വല്ലാത്തൊരു ഓണം ടച്ചുള്ള ഒരു ഓണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എവിടെ നോക്കിയാലും ആൾക്കാർ ആഘോഷങ്ങളിലാണ്, നല്ല ഓണക്കോടിയൊക്കെ എടുത്ത് മാക്സിമം എൻജോയ് ചെയ്യുകയും ഫാമിലിയുടെ കൂടെയും ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ നല്ല ഗംഭീരമായിട്ട് ഓണം ആഘോഷിച്ച ഒരു ഒരു വർഷമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു കേട്ടോ. ഞാനും പേഴ്സണലി കുറച്ചും കൂടെ നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു ഓണമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പം എന്തായാലും അങ്ങനെ ഓണപ്പരിപാടികളൊക്കെ നമ്മളിത് ഇങ്ങനെ പതുക്കെ അതൊക്കെ ഇങ്ങനെ അവസാനിപ്പിച്ച് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. എല്ലാവരും നല്ല സദ്യയൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കും, നല്ല പായസമൊക്കെ കുടിച്ചിട്ടുണ്ടായിരിക്കും, ഫാമിലിയുടെയും ഫ്രണ്ട്സിന്റെ കൂടെ നല്ല ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ. ഈ ഒരു ഓർമ്മകളൊക്കെ ചെറിഷ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി അടുത്ത വർഷം ഓണം വരുമ്പോൾ ആ ഓണായി എന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അങ്ങനെ ഒഫീഷ്യലി ഓഗസ്റ്റ് മാസം കഴിഞ്ഞു, നമ്മളിനി സെപ്റ്റംബറിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പോവാണ്. സെപ്റ്റംബർ മാസം നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും, നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള പല കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ എന്നുള്ളത് പറഞ്ഞതിന്റെ കൂടെ ഇന്ന് വേറൊരു ഇമ്പോർട്ടന്റ് ദിവസം കൂടിയാണ്. ഇന്ന് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. അപ്പൊ ഇന്നലെ ഞാന് നമ്മള് ഞാൻ തൃശ്ശൂർ ടു പാലക്കാട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ KSRTC സ്റ്റാൻഡിലൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യുകയാണല്ലോ മോസ്റ്റ്ലി. അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ പോകുന്ന ബസ്സായിക്കോട്ടെ ഒക്കെ ഭയങ്കര തിരക്ക്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു എൻ്റെ അമ്മ എന്തൊരു തിരക്കത് അങ്ങനെ. അപ്പോൾ എന്തായാലും ഈ ബസ്സിൽ യാത്ര ചെയ്യുക, ട്രെയിനിൽ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇങ്ങനെ പല രീതിയിൽ നമ്മുടെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻസ് മാറിക്കിടക്കുന്ന ആൾക്കാരാണ്. മോസ്റ്റ്ലി നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ ബസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ കൂടുതലാണ്, അല്ലെങ്കിൽ ട്രെയിനിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു ഒരു മിഡിൽ ക്ലാസ് ലൈഫിലേക്കൊക്കെ നമ്മൾ കടന്നു നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഒരു ട്രെയിനും ഒരു ബസ് ജേണിയൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനിപ്പോൾ പറയുമ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ട്രെയിനിൽ കയറാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്ന ആൾക്കാരൊക്കെ കുറേ പേരുണ്ടാവും. ഇന്ന് നമ്മുടെ പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ ശരിക്കും പറഞ്ഞാൽ സപ്തതി ആഘോഷമാണ്. വലിയ നമ്മൾ ഭയങ്കരമായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നില്ലെങ്കിലും, കാരണം ഡിവിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നതിന്റെയും വെട്ടിക്കുറയ്ക്കുന്ന അങ്ങനത്തെ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നില്ല, പക്ഷെ 1956 ഓഗസ്റ്റ് 31 ശരിക്കും പറഞ്ഞാൽ ഔദ്യോഗികമായിട്ട് നമ്മുടെ പാലക്കാട് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പൊ 70 വർഷം തികയുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തെ ഏറെ സ്പെഷ്യൽ ആക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം പാലക്കാട് ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും വേണം അല്ലെ. ഒരുപാട് ട്രെയിനുകൾ വേണം, പാസഞ്ചർ എക്സ്പ്രസ്സുകൾ നമുക്ക് വേണം, പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് മെമു ട്രെയിനുകൾ വേണം, അങ്ങനെ കുറെ ആവശ്യങ്ങൾ നമുക്കുണ്ട്. ഇതിന്റെ കുറെ പരിപാടികൾ ഇതിന്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. എല്ലാ റെയിൽവേ സ്റ്റേഷൻ ഞാൻ പറഞ്ഞ പാലക്കാട് മാത്രമല്ല, പല സ്ഥലങ്ങളിലും പുതുക്കി പണിയുന്നു, പുതിയ പുതിയ ഫെസിലിറ്റീസ് കൊണ്ടിരുന്നു, നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ, നമുക്ക് എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസോടുകൂടി തന്നെ നമ്മളുടെ റെയിൽവേ സ്റ്റേഷൻ കൂടുതൽ നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പാലക്കാട് റേഡിയോ സ്റ്റേഷൻ എന്നുള്ള രീതിയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയിട്ട് 70 വർഷമായി എന്ന് പറയുന്നത് നമുക്ക് അത്രയും സന്തോഷമുള്ള ഒരു കാര്യമല്ലേ. നമ്മളുടെ ഒരു യാത്ര അത്രയും ഈസി ആക്കിയിട്ടുള്ള കാര്യമായിരിക്കും. അപ്പം ഇന്ന് എന്താ പറയുക, പാലക്കാട് ചിലപ്പോൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പാലക്കാട് ആദ്യമായിട്ട് ട്രെയിനിൽ കയറിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ട്രെയിൻ മെമ്മറീസ് ഒക്കെയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇന്ന് കിട്ടേണ്ട കാര്യങ്ങൾ. ഓക്കെ, എന്നെ വിളിച്ച് നിങ്ങൾ ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ട്രെയിൻ യാത്രയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം ചിലപ്പോൾ ഇന്നലെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ട്രെയിനിൽ യാത്ര ചെയ്ത ആൾക്കാരുണ്ടാവും, ബസ്സിൽ യാത്ര ചെയ്ത ആൾക്കാരുണ്ടാവും. അപ്പം എന്തായാലും ട്രെയിൻ ജേണിയിലേക്ക് നമ്മളൊന്ന് ചുരുങ്ങുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറേ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻസ് ഉണ്ടെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്യാൻ പൊതുവെ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് തൃശ്ശൂർ ടു ചെന്നൈയാണ്. അപ്പം അന്ന് ആദ്യമായിട്ട് ട്രെയിനിൽ പോയതും ആദ്യമായിട്ട് ഒരുപാട് ആൾക്കാരെ കണ്ടതും എങ്ങനെയാണ് ഒരു ട്രെയിൻ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ബോഗി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എങ്ങനെ ഓടും, നമ്മുടെ സീറ്റ്, നമ്മുടെ ലഗേജ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ
ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത്. അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ മനസ്സിലാക്കിയും പിന്നെ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ പഠിക്കാനും പിന്നെ ജോലിക്കൊക്കെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുക. അപ്പോൾ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് എന്റെ ലൈഫിലൊരു ഒരു വലിയൊരു ടൈം ഇപ്പോഴും ട്രെയിനിലാണ് പോയതെന്ന് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ആദ്യത്തെ ട്രെയിൻ ജേണി, അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത ട്രെയിൻ ജേണി, അല്ലെങ്കിൽ പാലക്കാട് നിന്ന് നിങ്ങൾ പോയ ഒരു ട്രിപ്പ്, ട്രെയിൻ ട്രിപ്പ് ഒക്കെ ഓർത്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വിളിക്കാം. നമ്പർ അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, 8 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങളുടെ ട്രെയിൻ ഓർമ്മകൾ, വിശേഷങ്ങളൊക്കെ എന്നോട് പങ്കുവയ്ക്കാം, അല്ലെങ്കിൽ ഓണം എങ്ങനെയുണ്ടായിരുന്നു എന്ന എല്ലാ കഥകളും പറയാട്ടോ, കുഴപ്പമില്ല. വളരെ ചുരുങ്ങിയ സമയം നമുക്കുള്ളൂ, അപ്പോൾ കുറച്ച് കുറച്ച് സമയത്തിൽ നമ്മൾ മാക്സിമം കോളേഴ്സിനെ നമുക്ക് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ഓഗസ്റ്റ് മാസം അവസാനിക്കാനുള്ള ആ ഒരു ഒരു വാർണിംഗും തന്നുകൊണ്ട്, വാർണിംഗ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും കഴിഞ്ഞു എന്നുള്ളത് ഞാനൊന്ന് ഒഫീഷ്യലി അറിയിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഓണമൊക്കെ അവസാനിച്ച് നല്ലൊരു വീക്ക് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഒരു എനർജി നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്നത് ആർ ജി ഹീരയാണ് അഹല്യ എഫ് എം 90.4. അപ്പം എന്തായാലും പാട്ട് കേൾക്കാൻ നിങ്ങൾ റെഡി ആയിട്ടിരിക്കാന്ന് എനിക്കറിയാം. അപ്പം ഇച്ചിരി റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പാട്ട് പിടിക്കാന്ന് വിചാരിച്ചു. നീല തവര എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ കേട്ടിട്ട് തിരിച്ചു വരണം. കഥകളൊക്കെ കേൾക്കാൻ ഞാനിവിടെ റെഡിയാണ് അഹല്യ എഫ് എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

0: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: യെസ്, അങ്ങനെ സമയം ദേ 8 മണി കഴിഞ്ഞ് 12 മിനിറ്റും കഴിയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. സോ നമ്മുടെ കൂടെ ആദ്യത്തെ കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇതാരാണ് നമുക്ക് നോക്കാം. ഹലോ.
4: ഹലോ, നമസ്കാരം.
3: നമസ്കാരം, ഇതാരാണ്?
4: ഞാൻ സിറാജ് ആണ്, വയനാട്.
3: സിറാജ്, സുഖാണോ?
4: സുഖാണ്. പുതിയ ശ്രോതാവാണ്, ഇപ്പൊ 2-3 ദിവസമായിട്ടുള്ളു വിളിക്കാനൊക്കെ തുടങ്ങിയിട്ട്. ആദ്യമായിട്ടാണ് അഹല്യ കേട്ടത്, അപ്പൊ പിന്നെ അങ്ങനെ പ്രോഗ്രാമുകളൊക്കെ കേട്ടു. നല്ല പ്രോഗ്രാമുകളാണ്.
3: അപ്പൊ ഇഷ്ടപ്പെട്ടു?
4: അങ്ങനെ ഇഷ്ടപ്പെട്ടു, അങ്ങനെ കൂട്ടുകൂടുന്നാണ്.
3: ശരി, ഓക്കെ. സിറാജിന്റെ വയനാട്ടിലുള്ള ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
4: ഓ, അടിപൊളിയായിരുന്നു. പ്രാവശ്യത്തെ ഓണൊക്കെ നല്ല അടിപൊളിയായി കഴിഞ്ഞു.
3: ഓക്കെ, സൂപ്പർ സൂപ്പർ. അപ്പൊ എന്താ ചെയ്യണേ സിറാജ്?
4: ഞാന് ഗൾഫിലായിരുന്നു, ഗൾഫൊക്കെ നിർത്തി ഇപ്പൊ നാട്ടില്. ഇപ്പൊ ഡ്രൈവറാണ്.
3: ഓ, നൈസ് നൈസ്. ഓക്കെ, അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് സിറാജിന്റെ ട്രെയിൻ ജേർണീസിനെ പറ്റിയാണ്. യാത്രകൾ ഇഷ്ടമുള്ള ആളാണോ? ട്രെയിൻ ജേർണി ഇഷ്ടമാണോ?
4: യാത്ര ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്.
3: ഓക്കെ.
4: ആദ്യമായിട്ട് ട്രെയിൻ യാത്ര നടത്തിയത് ഇവിടുന്ന് കോഴിക്കോടുന്ന് തിരുപ്പൂരിലേക്കാണ്. ശരിക്കും നമ്മൾ ഈ ട്രെയിനിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ എനിക്ക് ട്രെയിൻ എന്താണ്, എങ്ങനെയാണ് അതിൽ കയറേണ്ടത്, അതിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു.
3: ശരി.
4: അങ്ങനെ നമ്മള് ടിക്കറ്റ് എടുക്കാൻ പോയപ്പോ ഏത് ടിക്കറ്റ് റിസർവ് ചെയ്യണം ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ജനറൽ ടിക്കറ്റ് എടുത്ത് തിരുപ്പൂര് കാണാൻ വേണ്ടി പോയി. തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതേപോലെ പിന്നെ ജനറൽ ടിക്കറ്റിനെ എടുത്ത് രാത്രി 12 മണിക്ക് ട്രെയിനിൽ കയറി. ഞാനും എന്റെ വൈഫും എന്റെ മോളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് വരുന്ന സമയത്താണ് TTR കയറി. അപ്പൊ പറഞ്ഞ് നിങ്ങളെ കമ്പാർട്ട്മെന്റ് ഇതല്ല, വേറെയിലേക്ക് അടുത്ത സ്റ്റേഷനിൽ എത്തുമ്പോ മാറി കയറണം എന്ന് പറഞ്ഞു. അങ്ങനെ പോത്തന്നൂര് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഞങ്ങൾ മാറി കയറാൻ നിൽക്കുമ്പോ ട്രെയിൻ വിട്ടുപോയി.
3: അയ്യോ, എന്നിട്ട്
4: പിന്നെ പുലർച്ചെ 5:30 ട്രെയിൻ ഉള്ള. അതുവരെ ഞങ്ങൾ ആ റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ തൽക്കാലം അവിടെ കടന്നു, ട്രെയിനിന് കയറി തിരിച്ചു വന്നു. പിന്നെ ഇപ്പോ ഈ യാത്രകളൊക്കെ നമുക്ക് ഇപ്പൊ നല്ല സൗകര്യം ഉണ്ടല്ലോ, ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എയിൽ കയറണം, എവിടെ കയറണം, നമ്മളെ സീറ്റ് എങ്ങനെയെന്നൊക്കെ മനസ്സിലാവാൻ തുടങ്ങി. ഫസ്റ്റ് യാത്ര അതായിരുന്നു.
3: അയ്യോടാ, അപ്പൊ ഫസ്റ്റ് യാത്ര തന്നെ ട്രെയിൻ മിസ് ചെയ്തു.
4: അതെ.
3: ഓക്കെ, സാരമില്ല, നമ്മളിങ്ങനെയൊക്കെയല്ലേ കാര്യങ്ങൾ പഠിക്കുന്നത് അല്ലേ. അയ്യോ, കട്ടായി പോയോ? ഹലോ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്നത് എത്രാമത്തെ വയസ്സിലാണ് അപ്പൊ ഈ യാത്ര നടത്തിയത്?
4: അത് 20 ആണ് തോന്നുന്നു, 22 തോന്നുന്നു.
3: 22 വയസ്സിലാണ് അപ്പൊ ആദ്യത്തെ ട്രെയിൻ യാത്ര. ഓക്കെ, ശരി. അപ്പോ ഇനി ഇപ്പൊ ഈ അടുത്തെങ്ങാനും ട്രെയിനിൽ യാത്ര ചെയ്യാൻ പ്ലാൻ ഉണ്ടോ?
4: ഇപ്പോ ഇനി യാത്ര ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളെ സാഹചര്യങ്ങളൊന്നും അതിന്
3: സെറ്റ് ആവുന്നില്ല അല്ലേ.
4: സെറ്റ് ആവുന്നില്ല.
3: ശരി, ഓക്കെ. എന്തായാലും ഇന്ന് നമ്മുടെ പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ 70th വാർഷികമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് കേട്ടോ. ഓക്കെ, അപ്പൊ
4: എന്തായാലും
3: അതെ അതെ, ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കേൾക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ട്ടോ. ഇനിയും വിളിക്കണം. ബൈ ബൈ, ടേക്ക് കെയർ. ഓക്കെ, അപ്പൊ എന്തായാലും സിറാജ് ആണ് നമ്മൾ വിളിച്ചത്. അപ്പൊ സിറാജ് പറഞ്ഞിട്ടുള്ളത് ട്രെയിൻ മിസ്സായ കഥയാണ്. എനിക്ക് എന്റെ ലൈഫിൽ ഇന്നേ വരെ ട്രെയിൻ മിസ്സായ ഒരു കഥ ഇല്ല. ഞാൻ മോസ്റ്റ്ലി എല്ലാ ട്രെയിനുകളും മിക്കവാറും നമ്മൾ ടൈം നോക്കിയിട്ടാ പോവാറ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് മെമു ട്രെയിനോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കയറാറ്. അല്ലാതെ കറക്റ്റായിട്ട് റിസർവ് ചെയ്ത് ബുക്ക് ചെയ്ത് പോകുന്ന ഒരു ട്രെയിൻ ഇതുവരെ മിസ് ചെയ്തിട്ടില്ല. ഇനി മിസ് ചെയ്യുമെന്ന് അറിയില്ല. ഓക്കെ, എന്തായാലും ഈ അടുത്ത കോളർ നമ്മളിവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്? പേര് പറയൂ.
5: ഹലോ.
3: ഹലോ, ഇതാരാണ്?
5: നാൻ പാർത്തതില്ലേ ഉൻ ഒരുക്കിയെത്താൻ നല്ല അളകിയൻപേ, നല്ല അളകിയൻപേ. നാൻ കേട്ടതില്ലേ ഉൻ വാർത്തയെത്താൻ ഒരു കവിതയൻപേൻ, ഒരു കവിതയൻപേ. അവലിയാ കുടുംബത്തിൻ ജാതി ഇല്ലേ പൂച്ചറമേ, பச்சை கிளியே முத்துச்சரமே, மாலையில் பூத்த மல்லிகையே அஞ்சியில் பூக்கும் அல்லியே, காலையில் விரிந்த முல்லையே, அகலியாசமில் நீ நடத்தும் நிகழ்ச்சிக்கு வேறு யாரும் உனக்கு ஈடு இடம் இல்லையே, அதனால் எங்கள் நிஜமெல்லாம் நீயே, எங்கள் தந்த மகள் ஹீரா நீ என்றும் நலமுடன் சந்தோஷங்குடனும் சீரும் சிறப்போடும் நல்ல பெயரோடும் புகழோடும் வாழ்க பல்லாண்டு காலம் என்று உன்னை மனமகிழ்ச்சியோடு வாழ்த்தி கொண்டும் இறைவனிடம் பிரார்த்தித்துக் கொண்டும் அன்போடு குட் மார்னிங் சொல்வது கொல்லிமாமரிலிருந்து கே
3: சைஃபுதீன். சேட்டா சுகானோ?
5: சுகமாயிருக்கேன். அஞ்சாறு சொல்லிவா
3: நாட்டிலக்கு போய் எங்கே உண்டாயிருந்து ஓணம்? ശരി, അപ്പൊ ഷെയ്ഫുദ്ദീൻ ചേട്ടന്റെ ട്രെയിൻ ജേണി ആണ് എനിക്ക് കേക്കേണ്ടത്. ആദ്യമായിട്ട് എപ്പോഴാ ട്രെയിനിൽ യാത്ര ചെയ്തേ?
5: അത് 20 വയസ്സില്, 1978.
3: ഓക്കെ,
5: പാലക്കാട് ടു മധുര.
3: ശരി, അപ്പൊ അന്നത്തെ പാലക്കാട് റെയിൽവേ സ്റ്റേഷന്റെ ഒരു അവസ്ഥ എന്തായിരുന്നു?
5: അപ്പോഴത്തെ ഒരുപാട് മോശമായിരുന്നു.
3: എന്നിട്ട്
5: അത് ടൈമിന് ഏതെങ്കിലും ട്രെയിൻ തന്നെ പോക്കെ വരും.
3: ഓക്കെ, അപ്പൊ ആദ്യത്തെ യാത്ര പാലക്കാട് നിന്ന് എങ്ങോട്ടാ പോയേ?
5: അതന്നെ മധുര.
3: മധുര? ആ, മധുരക്ക് അമ്പലത്തിൽ പോയതാണോ? ഇവിടെ പോയതാ? ഓ ശരി ശരി, ഓക്കെ. അപ്പൊ എന്തായാലും അവിടെ നിന്ന് നമ്മുടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു അല്ലേ?
5: ഒരുപാട് മാറ്റങ്ങൾ, സൂപ്പർ ആയിട്ടുള്ള.
3: ഇനി നമ്മുടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എന്ത് മാറ്റം കൊണ്ടുവരണം ആഗ്രഹിക്കുന്നേ? എന്ത് മാറ്റല്ലേ, കുറച്ചുകൂടെ ട്രെയിൻ ഒക്കെ വരണ്ടേ നമുക്ക്?
5: അതെ.
3: ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ഇന്ന് ആർക്കാണ് വിശ്വസ് കൊടുക്കണ്ടേ?
5: ഇന്നത്തെ വിശ്വസ് എന്റെ പാർട്ണർ അസീന, പാറ ജ്യോതി ചേട്ടൻ, വിളയോട് കൃഷ്ണൻ ചേട്ടൻ, അപ്പപ്പുളി മാധവൻ ചേട്ടൻ, പല്ലസേന ബാലൻ ചേട്ടൻ, പള്ളിച്ചേരി ഗോപി ചേട്ടൻ, തിരുവല്ലാമല ഗുരുവായൂരപ്പൻ ചേട്ടൻ, ചിറ്റൂർ ആളൻ ചേച്ചി, കണ്ണൻ ചേട്ടൻ, എല്ലാവർക്കും എന്റെ ഇറങ്ങിയ അറിഞ്ഞുള്ള വിശ്വസ്.
3: ഓക്കെ ചേട്ടാ, ബൈ ബൈ. അപ്പൊ ഷെയ്ഫുദ്ദീൻ ചേട്ടനാണ് വിളിച്ചത്. അപ്പൊ ഷെയ്ഫുദ്ദീൻ ചേട്ടൻ വളരെ ബാക്കിൽ, അതായത് 90സിലൊക്കെ ഈ പറഞ്ഞ മാതിരി യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ അന്ന് ഈ പറഞ്ഞ പോലെ റെയിൽവേ സ്റ്റേഷൻസ് ഒന്നും അത്ര നന്നായിരുന്നില്ല, പക്ഷെ പിന്നീട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടത്. അപ്പൊ എന്തായാലും ഈ അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്? ഹലോ, ഗുഡ് മോർണിംഗ്. കുറച്ചുകൂടെ ഉറക്കെ പറയോ, ഇതാരാ? പാലക്കാട്ടുന്ന് സിന്ധു ചേച്ചി. സുഖാണോ? ഓക്കെ. എന്താണ് ഒരു ഒരു ഒരു വിഷമം പോലെ ശബ്ദത്തില്, ഉണ്ടോ? ഇല്ല, എന്നാ ചിരൂടെ ഉറക്കെ സംസാരിക്കണം. എന്താ എന്താ
6: പറഞ്ഞിട്ടുണ്ടായിരുന്നേ?
3: ആ, വിളിച്ചിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട് സിന്ധു ചേച്ചി, എനിക്ക് ഓർമ്മയുണ്ട്.

0: ആദ്യം ഞാൻ വിചാരിച്ച ആദ്യത്തെ യാത്ര തന്നെ എനിക്ക് ഇങ്ങനെയായാലും ഇച്ചിരാവട്ടെ ഞാൻ വിചാരിച്ചു. പക്ഷെ പിന്നെ കാര്യമില്ല, പിന്നെ പോകുമ്പോ എൻജോയ് ചെയ്തിട്ട് പോവല്ലേ, വേറെ വഴിയില്ല.
1: അതെ അതെ, തീർച്ചയായിട്ടും. പക്ഷെ നമ്മള് വളരെ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരുമല്ലോ.
0: ഇപ്പൊ ഒരു നാലും അഞ്ചും പ്രാവശ്യം പോയി ഞാൻ എന്നിട്ട് പറയും ഒരു പ്രാവശ്യം നല്ല രീതിക്ക് പോയിട്ടില്ല.
1: അതെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ യാത്ര നമ്മൾ എൻജോയ് ചെയ്തു അല്ലേ. ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഉഷാറായിട്ട് തിരിച്ചു വരണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാണ് വിശ്വസ് കൊടുക്കണ്ടേ? താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് കേട്ടോ, ടേക്ക് കെയർ. യാ, അപ്പൊ എന്തായാലും സിന്ധു ചേച്ചിയാണ് വിളിച്ചത്. അപ്പൊ സിന്ധു ചേച്ചിയുടെ ആദ്യത്തെ യാത്ര ഗംഭീരമാക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഒരുപാട് യാത്രകൾ ചെയ്യണല്ലേ, നമ്മൾ എന്ത് ആവശ്യത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നു എന്നതിനേക്കാൾ ആ പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു ജേണി നമ്മൾ എൻജോയ് ചെയ്യാന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ചിലപ്പോൾ പല പല പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കാം, പല പല ഇഷ്യൂസ് ഉണ്ടായിരിക്കാം നമുക്ക്, ചലഞ്ചസ് ഉണ്ടായിരിക്കാം നമുക്ക്. പക്ഷെ നമ്മൾ അതൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്കും കുറച്ച് ഓവർ തിങ്കിങ്ങിന്റെ പ്രശ്നങ്ങളുള്ള ആളാണ് ഞാൻ. പക്ഷെ ഞാനും ഇങ്ങനെ പല കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഞാൻ പറയും എന്തിനാ ഇതൊക്കെ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ തന്നെ അതൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ തന്നെ എന്റെ യാത്ര മാക്സിമം നന്നാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. കാരണം നമ്മൾ ആ പ്രസന്റ് മൊമെന്റിലിരുന്ന് ആ യാത്ര എൻജോയ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമ്മൾ ഒരു പ്രശ്നത്തിൽ നിന്ന് മറ്റൊരു പ്രശ്നത്തിലേക്ക് ചാടും, അതാണല്ലോ നമ്മുടെ ലൈഫ്. അതിൽ വലിയ മാറ്റമൊന്നും ഇനിയും ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷെ ആ ചാലഞ്ചസിനൊക്കെ കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഫേസ് ചെയ്യാനും ആ മൊമെന്റിൽ ഇരിക്കാനും ആ ജേണി എൻജോയ് ചെയ്യാനും പറ്റിക്കഴിഞ്ഞാൽ ലൈഫ് കുറച്ചും കൂടെ ബെറ്റർ ആകും എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ ഒപ്പീനിയൻസും സജഷൻസും അതുപോലെ തന്നെ നിങ്ങളുടെ ട്രെയിൻ ജേണി മെമ്മറീസ് ഒക്കെ എന്നോട് ഷെയർ ചെയ്യാം. പക്ഷെ ഇപ്പം അടുത്ത പാട്ടിനുള്ള സമയമാണ്. ഫോട്ടോഗ്രാഫർ എന്ന സിനിമയിൽ നിന്നൊരു നല്ലൊരു ട്രാക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഓണാഹലി FM 90.4, ദിസ് ഇസ് RG ഹീരാവിത്യ. ഈ പുൽച്ചാടിയാണ് നമ്മളുടെ പാട്ട് അടുത്തത്. ഓക്കെ, അപ്പൊ ഈ പുൽച്ചാടി ചാടി ചാടി അടുത്ത പ്രശ്നം പിടിക്കുന്ന പോലെ നമ്മളും അടുത്ത പ്രശ്നം പിടിക്കും, നമ്മളും അടുത്ത ട്രെയിൻ പിടിക്കും, നമ്മളും അടുത്ത പാട്ട് പിടിക്കും. അപ്പൊ പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങോട്ട് പോന്നോളൂ. നിങ്ങളുടെ കൂടെ ദിസ് ഇസ് RG ഹീരാവിത്യു. സ്റ്റേ ട്യൂൺഡ്.

0: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: യെസ്, അങ്ങനെ സമയം 8 മണി കഴിഞ്ഞ് 26 മിനിറ്റും കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. ആൻഡ് ദിസ് ഇസ് RJ ഹീരാവിദ്യ. അപ്പൊ നമ്മൾ ട്രെയിൻ യാത്രകളെ പറ്റി സംസാരിക്കുകയായിരുന്നു. നമ്മുടെ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ശരിക്കും പറഞ്ഞാൽ 1956 ഓഗസ്റ്റ് 31 ഔദ്യോഗികമായിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു മെമ്മറി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ ട്രെയിൻ ജേണികളെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
5: ഹലോ, ഗുഡ് മോർണിംഗ്. ഹീരക്കുട്ടി,
4: ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്?
5: ഞാൻ ഇന്ദ്രചേച്ചി തെരുവമ്പ്.
4: ഇന്ദ്രചേച്ചി, സുഖാണോ?
5: സുഖായിരിക്കണം മോളെ, സുഖായിരിക്കണം.
4: ഭയങ്കര എനർജി ആണല്ലോ രാവിലെ തന്നെ.
5: ഞാനിപ്പോ ട്രെയിൻ യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചിട്ട് എത്തിയിരിക്കുന്നു കേട്ടോ.
4: ആദ്യോ എങ്ങോട്ടാണ് പോയത്?
5: മോളെ കൊണ്ടുവിടാം ബാംഗ്ലൂരിനടുത്ത്. ഹൊസൂർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ?
4: ആ, കേട്ടിട്ടുണ്ട്.
5: ഹൊസൂരാണ് മോള് വർക്ക് ചെയ്യണതേ. അപ്പൊ ശനിയാഴ്ച പോയി, രാത്രി പോയി, ഇന്നലെ കാലത്ത് അവിടെ എത്തി. ഇന്നലെ നൈറ്റിലുള്ള ട്രെയിനിന് വന്നു. ഇപ്പൊ 7 മണിക്ക് വീട് എത്തിയേ ഉള്ളു.
4: ഓക്കെ, അപ്പോഴാണ് ഞാൻ ഇവിടെ ഇരുന്ന് ട്രെയിൻ ജേണി പറ്റി സംസാരിച്ചത്.
5: ട്രെയിൻ ആണല്ലോ വന്നപ്പോ ശരി, മെസ്സേജ് അടിക്കണ കൊറേ ടൈം വേണ്ടേ, വിശക്കുകയും ചെയ്യണു. അപ്പൊ ശരി, എന്തായാലും വിളിച്ചത് കിട്ടിയാൽ അങ്ങനെ. പിന്നെ അച്ഛനേക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്യാന്ന് വെച്ചു.
4: ഓക്കെ, അപ്പൊ ഏറ്റവും മനോഹരമായ ഒരു ട്രെയിൻ ജേണി ഓർത്തിരിക്കുന്നത് ഏതായിരിക്കും?
5: എനിക്ക് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ട്രെയിനിൽ പോകുന്നത്. പഴനിക്കാണ് പോയത്. പിന്നെ മുംബൈക്ക് പോയിട്ടുണ്ട്, ചെന്നൈക്ക് പോയിട്ടുണ്ട്. ഇതിപ്പോ മോള് അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയ ശേഷം ഇടയിലിടയില് ഹൊസൂർ പോകുന്നുണ്ട്. ചെന്നൈയില് വർഷത്തിൽ ഒരു തവണ പോകും. എനിക്ക് ബസ്സിലോ കാറിലോ, ബസ്സിലും ഇഷ്ടമാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ട്രെയിനിൽ പോകാനാണ്. റിസർവേഷൻ ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാണ്. ട്രെയിനിൽ റിസർവേഷൻ കിട്ടിയാലല്ലോ, ഒക്കെല്ലൊന്നും നമ്മൾ പോവാൻ പറ്റില്ല കേട്ടോ. അപ്പോഴത്തെ ടിക്കറ്റ് എടുത്തിട്ടൊക്കെ പോകുമ്പോ പണി കിട്ടും. തിരിച്ചെന്തൂരൊക്കെ പോകുമ്പോ ഞങ്ങൾ ഇതുപോലെ റിസർവേഷൻ ചെയ്യാതെ പോയി. അവിടെ ഇവിടുന്ന് 6:30 പോയിട്ട് അവിടെ എത്തുമ്പോ 4 മണിയൊക്കെ ആയി. ഭയങ്കര തിരക്ക്, എങ്കിലും തിരക്കാണെങ്കിലും നല്ല എൻജോയ് ചെയ്തിട്ടാണ് ഇപ്പൊ പോയത്. തിരിച്ചു വരുമ്പോഴൊക്കെ സീറ്റൊക്കെ കിട്ടി, അടിപൊളിയായിരുന്നു. ട്രെയിനിലാണ് കൂടുതലും ഞങ്ങൾ എവിടെ പോകണമെങ്കിലും പോകുന്നത്.
4: ഓക്കെ ചേച്ചി, സ്ഥലം എവിടെയാണ് ചേച്ചിയുടെ?
5: പെരുവമ്പ്. പുതുനഗരമൊക്കെ കേട്ടിട്ടുണ്ടോ?
4: പാലക്കാടിനെയാണോ? ശരി, ഓക്കെ. അപ്പൊ നമ്മുടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനെ പറ്റി എന്താണ് ചേച്ചിയുടെ ഒരു അഭിപ്രായം? അല്ലെങ്കിൽ
5: പാലക്കാട് ജംഗ്ഷനിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടിപ്പോ നമ്മൾ അടിപൊളിയാണ് ജംഗ്ഷൻ. ഇപ്പൊ വിസ്റ്റേഷനൊക്കെ 30 രൂപ കൊടുത്തു പറഞ്ഞ ACയോടുള്ള വിശ്രമ മുറിയൊക്കെ ഉണ്ട്. എല്ലാം നല്ലതാണ് കേട്ടോ. നമ്മൾ ഓരോ റെയിൽവേ സ്റ്റേഷനിൽ പോയി കാണുമ്പോഴാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എത്ര ഭംഗിയുള്ളതാണോ, മനോഹരമാണോ എന്നൊക്കെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത്.
4: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഈ ഒരു ടയർഡായ സമയത്തും വിളിച്ചതില്. അപ്പൊ ഇന്ന് ആർക്കാ നമുക്ക് വിശ്വസ് കൊടുക്കണ്ടേ?
5: എല്ലാവർക്കും, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. നിങ്ങൾ അവിടെ അഹല്യയിലെ എല്ലാ ചങ്കുകൾക്കും ഒരു സൂപ്പർ ഡേ ആശംസിക്കുന്നു. പിന്നെ ഹീരയുടെ പ്രോഗ്രാംസ് ഒക്കെ കേൾക്കാറുണ്ട്, തമിഴ് സൂപ്പർ ആണ്.
4: താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്.
5: വേണ്ടി വിളിച്ചതാണ്.
4: ഓക്കെ ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ.
5: ഓക്കെ,
4: ബൈ ബൈ. അപ്പൊ നമ്മൾ ഇന്നലെ ചേച്ചിയാണ് പെരുവമ്പിൽ നിന്ന് വിളിച്ചത്. അപ്പൊ ചേച്ചി പറയുന്നത് ട്രെയിൻ യാത്രകളാണ് കൂടുതൽ ഇഷ്ടം. ആൻഡ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ പുറത്ത് പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ റെയിൽവേ സ്റ്റേഷനൊക്കെ എത്ര മനോഹരമാണ്. അല്ലെങ്കിൽ ആൾക്കാർ കുറച്ചും കൂടെ ഒക്കെ സിവിക് സെൻസോട് കൂടിയിട്ട് നല്ല വൃത്തിയായിട്ട് നമ്മുടെ ട്രെയിൻ കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ എക്സെപ്ഷൻ കേസസ് ഒക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് എല്ലാവരും അത്ര അടിപൊളിയായിട്ട് നടത്തുന്നു എന്നല്ല. നമ്മുടെ നാട്ടിലും സിവിക് സെൻസ് ഇല്ലാത്ത, ഒട്ടുമില്ലാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മള് കുറച്ചും കൂടെ ഒന്ന് കേരളത്തിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമ്മൾ മൊത്തത്തിൽ ഇന്ത്യ എടുത്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ബെറ്റർ സിറ്റുവേഷൻ ആണ് കേരളത്തിലുള്ളത് അല്ലെങ്കിൽ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളുള്ളത് എന്ന് എനിക്ക് പേഴ്സണലി പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തായാലും നീ അടുത്ത കോളർ ജോയിൻ ചെയ്യാണ്. ഹലോ, ഇതാരാണ്?
6: ഹലോ, ഐശ്വര്യയാണ്.
4: ഐശ്വര്യ, സുഖാണോ? എങ്ങനെയുണ്ടായിരുന്നു ഓണമൊക്കെ?
6: അടിപൊളി
4: അടിപൊളി. എവിടെ നിന്നായിരുന്നു വിളിക്കുന്നുണ്ടായിരുന്നേ?
6: കേട്ടില്ല.
4: എവിടെ നിന്നായിരുന്നു? സ്ഥലം എവിടെയായിരുന്നു?
6: റെയിൽവേ കോളനി.
4: റെയിൽവേ കോളനി ഇവിടെ തന്നെയാണ്? പാലക്കാട്.
6: ഓക്കെ,
4: ശരി ശരി. അപ്പൊ എവിടേക്കായിരുന്നു ആദ്യത്തെ ട്രെയിൻ ജേണി? ഐശ്വര്യ ഓർക്കുണ്ടോ?
6: ഞാൻ, എനിക്ക് റെയിൽവേയുമായിട്ട് ഭയങ്കര ബന്ധമാണ്. എന്റെ ഭർത്താവ് റെയിൽവേയിലാണ് വർക്ക് ചെയ്യുന്നത്, ട്രെയിൻ മാനേജറാണ്.
4: ഓക്കെ, ശരി ശരി. ആ
6: ലാസ്റ്റ് കോച്ചിൽ നിൽക്കും.
4: യെസ് യെസ്, മനസ്സിലായി. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ നമ്മൾ ഈ റെയിൽവേ കോളനിയിൽ ജീവിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് അറിയാവുന്ന ഒരാളാണ്, പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് ചേച്ചിക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്?
6: വളരെ നല്ല കാര്യം തന്നെ.
4: വളരെ നല്ല കാര്യം തന്നെ. അപ്പൊ ആദ്യത്തെ ട്രെയിൻ ജേണി ഓർക്കുണ്ടോ?
6: ട്രെയിനിൽ ആദ്യമായിട്ട് കയറിയത്, ആ കയറിയിട്ടില്ല, ഒരു ഒൻപതാം ക്ലാസ്സിലൊക്കെ പഠിച്ചത്.
4: ശരി, എവിടേക്കായിരുന്നു ആ യാത്ര?
6: ബാംഗ്ലൂർക്കായിരുന്നു.
4: ഓക്കെ, ശരി. അപ്പൊ ട്രെയിൻ യാത്രയാണോ കൂടുതൽ പ്രിഫർ ചെയ്യാറ്, അതോ ബസ്സാണോ, എങ്ങനെയാണ് ഇഷ്ടം?
6: എനിക്ക് ട്രെയിനാണ് ഇഷ്ടം.
4: ആണല്ലേ, ഓക്കെ. അപ്പൊ എന്തായാലും ആ ചേച്ചിയുടെ ഹസ്ബൻഡ് പേരെന്താണ്?
6: അഭിലാഷ്.
4: അഭിലാഷ്. അപ്പൊ അഭിലാഷേട്ടന് സ്പെഷ്യൽ ആയിട്ട് വിഷസ് പറയണം കേട്ടോ എന്റെ. ഓക്കെ, അപ്പൊ എന്തായാലും ആർക്കാ വിഷസ് കൊടുക്കണ്ടേ? ഓക്കെ, അപ്പൊ അഡ്വാൻസ് വിഷസും കൂടെ കൊടുക്കണം അഭിലാഷേട്ടന് അല്ലേ. ശരി, ഓക്കെ ഐശ്വര്യ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഐശ്വര്യാണ് വിളിച്ചത് റെയിൽവേ കോളനിയിൽ നിന്ന്. അപ്പോ തീർച്ചയായിട്ടും ഇത്തരം ആളുകളൊക്കെ തന്നെയാണല്ലേ നമ്മുടെ റെയിൽവേ സ്റ്റേഷനെ വളരെ സ്ട്രോങ് ആയിട്ട് നിലനിർത്തുന്നത്. അപ്പൊ അഭിലാഷേട്ടന് നാളെയാണ് ബർത്ത്ഡേ, അപ്പൊ എന്തായാലും അഡ്വാൻസ് വിഷസും കൂടെ പറഞ്ഞുകൊണ്ട് നമ്മളിതേ അടുത്ത പാട്ടിലേക്ക് പോകാൻ പോവാണ്. അപ്പോ 1956 ഓഗസ്റ്റ് 31 പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള നമ്മുടെ പാലക്കാട് റെയിൽവേ ഡിവിഷന് ഇന്ന് സപ്തതി ആഘോഷിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഡിവിഷൻ ഈ പറഞ്ഞ പോലെ പല രീതിയിൽ ഇങ്ങനെ ഇതിന്റെ വികസനമാണല്ലോ, ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ നന്നാക്കണം. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ വെട്ടിമുറിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഇതിന്റെ നിങ്ങൾ ആ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാവാൻ പറ്റും. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് ട്രെയിനുകൾ ഇനിയും വരാനുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഒരു ഒരു ട്രയാങ്കുലർ സ്റ്റേഷൻ നമ്മുടെ ഷൊർണൂർ വരാനുള്ള പ്ലാൻ ഉണ്ട്. പിന്നെ പാലക്കാട് ടു പൊള്ളാച്ചി റൂട്ടിൽ കൂടുതൽ ട്രെയിനുകൾ വരാനുണ്ട്. പിന്നെ ലിഫ്റ്റ് നിർമ്മാണം നടത്താനുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രധാന സ്റ്റേഷനുകളിലെല്ലാം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഔട്ട് പോസ്റ്റ് വരാനുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ പെട്ടെന്ന് നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ആ ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യമൊക്കെ പോകുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഓരോ റെയിൽവേ സ്റ്റേഷനിലും മിനിമം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് കിട്ടണം. എന്നാൽ മാത്രമാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ മാത്രമാണ് ആ ഈസിനെസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആൾക്കാർ ട്രെയിൻ യാത്രകൾ കൂടുതൽ ചൂസ് ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ എന്താ പറയുക, റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അസറ്റ് തന്നെയാണ്. അപ്പൊ അതിനെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റണം. ഇനിയും നമുക്ക് ട്രെയിൻ യാത്രകളും ജേർണീന്റെ കഥകളൊക്കെ കേൾക്കാൻ ഒരുപാട് പേരെ വിളിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അടുത്ത പാട്ടിന് ശേഷമായിരിക്കും തിരിച്ചു വരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത പാട്ട് ഏത് സിനിമയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രജ എന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് നല്ലൊരു ട്രാക്കും അതും ഒരു എനർജറ്റിക് ട്രാക്കാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പൊ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തതിന്റെ കൂടെ പോകുന്നുള്ളൂ. നിങ്ങളുടെ കൂടെ അഹല്യ FM 90.4. ദിസ് ഇസ് RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: അഹല്യ വിഷസ്, your lovely wishes on Ahalya FM 90.4. കേട്ട് കൂട്ടുകൂടാം.
5: അങ്ങനെ കേട്ട് കൂട്ടുകൂടി സമയം 8 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിരിക്കാണ്. അഹല്യ FM 90.4 ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഗുഡ് മോർണിംഗ് പറയുന്നു. എന്റെ അടുത്ത കോളർ ആരാണെന്ന് ഞാൻ നോക്കട്ടെ. ഹലോ, ഇതാരാണ്?
6: കേട്ടു. ഹലോ, ഗുഡ് മോർണിംഗ് ഹീര മോളെ.
5: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
6: ഞാൻ കുമാരിയാണ്, മഴവിൽ നഗർ ചിറ്റൂരിൽ നിന്ന്.
5: കുമാരിജി, സുഖാണോ?
6: സുഖമായിട്ടിരിക്കുന്നു മോളെ.
5: ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഓണമൊക്കെ?
6: ഓണമൊക്കെ അടിപൊളിയായിരുന്നു.
5: ഓക്കെ, ശരി. അപ്പൊ എനിക്ക് കുമാരിജിയുടെ ആദ്യത്തെ ട്രെയിൻ യാത്രയെ പറ്റിയാണ് അറിയേണ്ടത്.
6: ട്രെയിനില് എന്റെ കല്യാണം കഴിഞ്ഞത് 86 1986.
5: ഓക്കെ.
6: എന്നിട്ട് ബോംബെക്കാണ് നേരെ പോയത്. 15 ദിവസം കഴിഞ്ഞതും.
5: ഹണിമൂണായിരുന്നോ?
6: ഹണിമൂണല്ല, ഏട്ടന് അവിടെയായിരുന്നു ജോലി.
5: ഓക്കെ.
6: അപ്പൊ ഈ ജയന്തി ജനതാവണ ട്രെയിനാണല്ലോ.
5: ഓക്കെ.
6: അത് ഇന്നിരുന്ന മറ്റന്നാളാണ് പുറത്തുന്നത് സ്റ്റേഷനില്.
5: അതെ അതെ.
6: അതായിരുന്നു എന്റെ ഒരു ആദ്യത്തെ ട്രെയിന് യാത്ര. ഗംഭീരമായിരുന്നു.
5: ഓക്കെ.
6: എനിക്കൊക്കെ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത്.
5: ശരിയാണ്. ഈ ബോംബെ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ?
6: ബോംബെ എന്ന് പറഞ്ഞ തമിഴാണോ?
5: ആ, തമിഴ് സിനിമ.
6: കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്, അത് മറന്ന പോലെയാണ്.
5: ഓക്കെ. എനിക്ക് തോന്നുന്നു എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ബോംബെയിൽ പോയി കല്യാണം കഴിച്ചെന്ന് പറഞ്ഞപ്പോ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. അത് 1995 അങ്ങോട്ട് ഇറങ്ങിയ ഒരു സിനിമയാണ്.
6: അതെ അതെ, അവിടെ ഒരു 10-20 വർഷം ഇരുന്നു.
5: ആണോ? ഓക്കെ. അപ്പൊ ഏത് യാത്രയാണ്? ഇവിടെ നിന്ന് ബോംബെയിലേക്ക് പോകുന്ന യാത്രയാണോ, ബോംബെയിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് വരണം, ഏത് യാത്രയാണ് കൂടുതൽ ഇഷ്ടം?
6: നമ്മൾക്ക് നമ്മുടെ നാട്ടിലേക്ക് വരുന്നു പറയുമ്പോ 1 മാസം തുടങ്ങും.
5: അത്ര സന്തോഷാണ് അല്ലേ തിരിച്ച് വീട്ടിൽ വരുമ്പോ?
6: അവിടെ പോയിരുന്നിട്ട് അങ്ങനെ വേഗം വരാൻ പറ്റില്ലല്ലോ.
5: അതെ അതെ.
6: അപ്പൊ 1 വർഷം 2 വർഷം പിന്നെ കുട്ടികളൊക്കെ ആയി, അവർക്ക് സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ പിന്നെ അവർക്ക് ലീവ് ഉണ്ടാകുമ്പോഴാണ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് റെഡി ആക്കിട്ടൊക്കെ വരുന്നത്.
5: ഓക്കെ. അപ്പൊ നമ്മുടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷന്റെ ഒരു അവസ്ഥ എന്തായിരുന്നു ആ സമയത്തൊക്കെ?
6: ആ സമയത്തൊക്കെ അത്ര വൃത്തിഹീനമായിരുന്നു, എന്നാലും നമ്മൾ അതൊക്കെ സഹിച്ച് അങ്ങ് പോയി വന്നോണ്ടിരുന്നു. ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനൊന്നും കണ്ടിട്ടില്ല.
5: ഓക്കെ.
6: പിന്നെ എറണാകുളത്ത് നമ്മളെ എന്താണ് നല്ല ഒരു സ്റ്റേഷനാണ്, ട്രെയിനൊക്കെ ഉണ്ട് പറഞ്ഞപ്പോ ഒന്ന് അങ്ങോട്ടൊക്കെ പോകണം, യാത്ര ചെയ്യണം എന്നൊക്കെ ഉണ്ട്.
5: ആണ്, ഇനിയും യാത്രകളൊക്കെ ചെയ്യണം. നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇനി യാത്രകൾ ചെയ്യണം കേട്ടോ.
6: അതെ അതെ,
5: ശരി. അപ്പൊ പിന്നെ ആർക്കാ വിശ്വസ്?
6: വിളിക്കാൻ തന്നെ കാരണം.
5: നല്ല കാര്യം, നല്ല കാര്യം, സന്തോഷം കേട്ടോ. പിന്നെ ആർക്കാ വിശ്വസ് കൊടുക്കണ്ടേ?
6: കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു.
5: ഓക്കെ ഓക്കെ, താങ്ക് യു കുമാരി ചേച്ചി കേട്ടോ. ബൈ ബൈ. ശരി, അപ്പൊ കുമാരി ചേച്ചിയാണ് നമ്മൾ വിളിച്ചത്. അപ്പോ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ട്രെയിൻ യാത്രകളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോ അവർക്ക് ഒരുപാട് മെമ്മറീസ് ഇതുപോലെ റീകണക്ട് ചെയ്യാനുണ്ടായിരിക്കും. ഈ പറഞ്ഞ പോലെ പാലക്കാട് അന്ന് കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രശ്നമുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു, പക്ഷെ പിന്നീട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ഇതുപോലെ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ റെയിൽവേ സ്റ്റേഷനും തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
7: ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
7: ഇത് സ്നേഹക്കൂടാണ്.
5: സ്നേഹക്കൂടിൽ നിന്നും അക്ബർ ചേട്ടൻ.
7: എങ്ങനെയുണ്ടായിരുന്നു
5: സ്നേഹക്കൂടിൽ ഓണാഘോഷമൊക്കെ?
7: ഓണാഘോഷമെല്ലാം ഗംഭീരമായി.
5: അതെയോ? ഓക്കെ. അപ്പൊ എനിക്ക് ഇന്ന് അറിയേണ്ടത് ട്രെയിൻ യാത്രകളെ പറ്റിയാണ്. അപ്പൊ പറയൂ, അക്ബറേട്ടന്റെ ആദ്യത്തെ യാത്ര അങ്ങോട്ടായിരുന്നു?
7: എന്റെ ആദ്യത്തെ യാത്ര എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്നുകൊണ്ടുള്ള യാത്രയായിരുന്നു, ലക്നൌവിൽ നിന്ന് പാലക്കാട്ടേക്ക്.
5: ഓ,
7: പിന്നെ ഓർമ്മകളിലെ ആദ്യ യാത്ര പാലക്കാട്ടിൽ നിന്നും റായ്ബറേലി, കേട്ടിട്ടില്ലേ? രാഹുൽ ഗാന്ധിയുടെ ഒക്കെ മണ്ഡപം,
5: സോണിയുടെ
7: റായ്ബറേലിക്കുള്ള യാത്രയാണ്. അതെന്റെ ഓർമ്മകളിൽ ഇന്നും വളരെ നൊസ്റ്റാൾജിക് ആയിട്ട് ഇങ്ങനെ നിലനിൽക്കുന്ന യാത്രയാണ്.
5: ഓക്കെ. അപ്പൊ ഒരു ട്രെയിൻ യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ?
7: എനിക്ക് ട്രെയിൻ യാത്രയില് അന്നത്തെ എന്റെ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോഴുള്ള യാത്രകളിൽ, അച്ഛൻ പട്ടാളക്കാരനായതുകൊണ്ട് ഞാൻ പലതവണ ട്രെയിൻ യാത്ര, അന്നൊക്കെ ഞാൻ ട്രെയിൻ യാത്ര എന്ന് യാത്ര പോകുന്നു എന്ന് പറയുമ്പോ എന്റെ മനസ്സിലേക്ക് ഓടി എത്തുന്നത് കൊക്കോ കോലയാണ് കേട്ടോ. ഇന്നത്തെ കൊക്കോ കോലയല്ല കേട്ടോ, അന്നത്തെ കൊക്കോ കോല എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റിയാ. ആ കൊക്കോ കോല കിട്ടുമല്ലോ എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ്. റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ കൊക്കോ കോല കിട്ടും, കൊക്കോ കോല വാങ്ങിച്ച്.
5: ശരി ശരി.
7: പിന്നീട് ഞാന് 1985 മുതൽ ഏകദേശം 88 മുതൽ 93 വരെ 5 വർഷം നിരന്തരം ട്രെയിൻ യാത്ര ചെയ്തതാണ്. എന്ന് വെച്ചാൽ ഞാൻ മാസത്തിൽ 2 തവണ ജയന്തി ജനതയിൽ മുംബൈയിലേക്ക് പോകും ഓരോ കൂട്ടം. അപ്പൊ എനിക്ക് ഞാൻ പിന്നെ എന്ന് വെച്ചാല് എല്ലാ യാത്രയും ചെയ്തിട്ടുണ്ട്, കപ്പൽ യാത്ര ചെയ്തിട്ടുണ്ട്, വിമാന യാത്ര. പക്ഷെ എന്റെ മനസ്സിൽ ഇന്നും നിൽക്കുന്നത് നൊസ്റ്റാൾജിക് ആയിട്ടുള്ളത് ട്രെയിൻ യാത്രയാണ്. അപ്പൊ എന്റെ റെയിൽ ജീവിതം എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് അഹാലിയ റേഡിയോയിൽ
5: വായിച്ചിട്ടുണ്ട് 2 തവണ. സിറ്റുവേഷൻ ഓർക്കുന്നുണ്ടോ അന്നത്തെ?
7: തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അത് മാത്രല്ല, ഈ റെയിൽവേ സ്റ്റേഷനായിട്ട് എനിക്കൊരു ഒരു എന്താ പറയാ, വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ട്, ബന്ധമുണ്ട് എനിക്ക്. അതെന്താണെന്നറിയോ, ഈ അച്ഛൻ മിലിറ്ററിയിലാണല്ലോ, വർഷത്തിലൊരിക്കലൊക്കെ അല്ല അവർ വരുള്ളൂ, അന്നൊക്കെ വർഷത്തിലൊരിക്കൽ ആനുവൽ ലീവിലാണ് പട്ടാളക്കാർ വരിക. അപ്പൊ മമ്മിക്ക് നല്ല സാരിയും അതുപോലുള്ള ഞങ്ങൾക്ക് കഴിക്കാൻ തിന്നാനുള്ള ലഡാക്കിലോ അല്ലെങ്കിൽ കാശ്മീരിലോ ഒക്കെ ഇരിക്കുമ്പോ പലതും ഇങ്ങനെ അച്ഛൻ കൊടുത്തയക്കും, ലീവിൽ വരുന്ന പട്ടാളക്കാരിലാണ് കൊടുത്തയക്കും. അപ്പൊ അത് ഒരാഴ്ച മുമ്പ് തന്നെ ഞങ്ങൾക്ക് ലെറ്റർ വരും. അങ്ങനെ ഞാൻ എന്റെ മമ്മിയും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കാവലിരിക്കും, ഇങ്ങനെ ആ ട്രെയിന് വരാൻ കാത്തിരിക്കും ഞങ്ങൾ. അങ്ങനെ ഒരു അടയാളം പറഞ്ഞിട്ടുണ്ടാവും അച്ഛൻ മമ്മിയോട്, ഇന്ന കളറിലുള്ള സാരി ഉടുത്തിട്ട് വരണം എന്ന് മമ്മിയോട് പറഞ്ഞിട്ടുണ്ടാവും. ലെറ്ററിലാണ്
5: കേട്ടോ,
7: ടെലിഫോൺ ഇല്ലല്ലോ,
5: അതെ അതെ,
7: ആ സിസ്റ്റം വന്നില്ല. അപ്പൊ ആ വ്യക്തി അച്ഛൻ ഈ മറ്റേ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തയച്ച വ്യക്തി കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യും, ഞങ്ങൾ റെക്കഗ്നൈസ് ചെയ്യും. എന്നിട്ട് നേരെ വരും, ഷർഫുദ്ദീന്റെ ഭാര്യയല്ലേ എന്ന് ചോദിക്കും, അത് തരും. അതൊക്കെ ഇന്നും ഇങ്ങനെ ആലോചിക്കുമ്പോ എന്റെ അമ്മു, അതൊക്കെ എന്തൊരു സന്തോഷമുള്ള ആ റെയിൽ. അപ്പൊ ഒലവക്കോട് റെയിൽവേ, പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് എന്റെ ഹൃദയത്തിന്റെ സ്പന്ദനമാണ്.
5: ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരുപാട്,
7: എനിക്ക് ഒരു ചെറിയ വിഷമമുണ്ട് കേട്ടോ, കാരണം ഇപ്പൊ ഈ നമ്മുടെ ഈ ജംഗ്ഷനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോകണം.
5: അതെ അതെ അതെ,
7: അതിനോട് എനിക്ക് യോജിക്കാൻ തന്നെ ഒരിക്കലും യോജിക്കാൻ കഴിയാത്തതാണ്. അതിന് ഡിഗ്രേഡ് ചെയ്യണമെന്നാണ് ഞാൻ പറയുക.
5: 2 തവണ ഓൾറെഡി വെട്ടി മുറിച്ചു, ഇനി ഒരു പ്രാവശ്യം കൂടെ ചെയ്യാൻ പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
7: ഒന്നുകൂടെ മുറിക്കുകയാണ്, അപ്പൊ എന്താണെന്നറിയില്ല അതിന്റെ പിന്നിലെ പൊളിറ്റിക്സ്, വാട്ട് എവർ ഇറ്റ് മേ ബി, ബട്ട് ഇറ്റ് ഈസ് വെരി ഹർട്ടിംഗ്.
5: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ചേട്ടാ, അത്യാവശ്യം നല്ലൊരു മെമ്മറി നമ്മളോട് ഷെയർ ചെയ്തതിന് കേട്ടോ. ഓക്കെ ഏട്ടാ, ബൈ ബൈ. അപ്പൊ എന്തായാലും അക്ബറേറ്ററാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതുപോലെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളുമായി കണക്ട് ചെയ്ത് ഒരുപാട് മെമ്മറീസ് പലർക്കും ഉണ്ടായിരിക്കില്ല. അതൊരു ഭയങ്കര എന്താ പറയാ, ട്രെയിൻ വരുന്നതും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഡിയർ വൺസിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നതും, അതൊരു ഭയങ്കര ഭയങ്കര വിവിഡ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ അത് പ്രത്യേകിച്ച് നമ്മുടെ ചൈൽഡ്ഹുഡ് ഡേയ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ അതൊരിക്കലും നമുക്ക് അതങ്ങനെ മായ്ച്ചു കളയാൻ പറ്റുന്ന കാര്യമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ട്രെയിൻ ജേർണി എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. അത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടും ഏറ്റവും ഭംഗിയായിട്ടും ഒരു യാത്ര ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ കാര്യമായി തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കുള്ള ഫെസിലിറ്റീസിനെ വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഒരു സപ്തതി ആഘോഷത്തിന്റെ നിറവിൽ നിൽക്കുന്ന സമയത്ത് നമുക്കും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലെ. ആസ് സിറ്റിസൺസ് നമുക്ക് കുറച്ചും കൂടി ഒരു സിവിക് സെൻസ് ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ട്രെയിൻ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങൾ എല്ലാം വൃത്തിയായി സൂക്ഷിക്കാനും കൃത്യമായിട്ട് നമുക്കുള്ള ഫെസിലിറ്റീസിനെ ഭംഗിയായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നതൊക്കെ തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും വീണ്ടും നമ്മുടെ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഒരു സപ്തതി എന്താ പറയാ വിശ്വസ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ അടുത്ത പാട്ട് കേൾക്കാൻ പോവാണ്. ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ നിന്നാണ് പാട്ട് കേൾക്കുന്നത്. ഇതിലും ഒരു ട്രെയിൻ ജേർണി ഉണ്ട്. അപ്പൊ ഈ ട്രെയിൻ ജേർണിയിൽ ഒത്തിരി പേർക്ക് എനിക്ക് തോന്നുന്നു ഈ സിനിമ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കും. കാണാത്തവർക്ക് ഞാൻ സ്പോയിലർ ഒന്നും തരുന്നില്ല. തിയേറ്ററിൽ തന്നെ മാക്സിമം കാണാൻ നോക്കുക. നമുക്കിങ്ങനെ ഒരു ഫാമിലി എന്റർടൈനർ ആയിട്ട് ഇങ്ങനെ ചിരിച്ചിറങ്ങാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പൊ തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എന്തായാലും ബത്ലഹേം കുടുംബ യൂണിറ്റിലെ ഒരു പാട്ടാണ് നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. സമയം ദേ ഇങ്ങനെ തീരാണ് എന്റെ അടുത്ത് നിന്നോ. 8:51 ആയിട്ടാണ്. എന്തായാലും പാട്ട് കേട്ട് നമുക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹിര. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തിട്ട് നമ്മൾ പാട്ടിലേക്ക് പോവാണ്. സ്റ്റേ ട്യൂൺഡ്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: Your lovely wishes on Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: അഹലി എഫ് എം 90.4 ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. സമയം 9 മണിയാവാൻ പോവാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആർജി ഹീര, എന്റെ ശബ്ദമാണ്. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്? പേര് പറയൂ.
6: ഹലോ.
5: ഹലോ,
6: ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
6: ഞാൻ രതീഷാണ്, മഞ്ഞപ്ര.
5: ഓക്കെ രതീഷ് ഏട്ടാ, സുഖാണോ?
6: സുഖമായിരിക്കുന്നു.
5: ഓക്കെ, ഓണം എങ്ങനെ ഉണ്ടായിരുന്നു?
6: ഓണം നന്നായിരുന്നു.
5: ശരി, ഓക്കെ. അപ്പോ നമ്മുടെ ട്രെയിൻ ജേണികളെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രതീഷ് ഏട്ടൻ പാലക്കാട് തന്നെയല്ലേ?
6: പാലക്കാട് ജില്ലയാണ്, താമസം തൃശ്ശൂരാണ്.
5: ഓക്കെ, ശരി ശരി. അപ്പോ ആദ്യത്തെ ട്രെയിൻ ജേണി അല്ലെങ്കിൽ ആ മെമ്മറി ഒക്കെ ഷെയർ ചെയ്യൂ. ഇന്ന് പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ സപ്തതി ആഘോഷം.
6: ഞാൻ 2012 ആദ്യ ട്രെയിൻ യാത്ര എന്റെ.
5: ഓക്കെ,
6: അത് എന്റെ സുഹൃത്ത് ശ്രീജേഷ്, അനുരാജ് പിന്നെ ഞാനും. അപ്പൊ ഞങ്ങൾ മൂന്നുപേരും കൂടെ തൃശ്ശൂരിൽ നിന്ന് കന്യാകുമാരി.
5: ഓ,
6: അതൊരു പോകുന്നതിന്റെ തലേ ദിവസമാണ് പ്ലാനിങ് ഇട്ടത്.
5: ഓക്കെ,
6: അപ്പൊ ബുക്കിംഗ് ഒന്നുമില്ല, നേരെ പോവുക, കിട്ടിയ ടിക്കറ്റ് എടുക്കുക, പോവുക.
5: ശരി.
6: അന്ന് ബുക്കിംഗ് കാര്യങ്ങളും, സ്ലീപ്പർ എന്താണ്, AC എന്താണ്, ജനറൽ എന്താണ് ഒന്നും അറിയില്ല.
5: ശരി ശരി.
6: അങ്ങനെ മൂന്നാളും റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു, ടിക്കറ്റ് എടുത്തു.
5: ഓക്കെ,
6: അങ്ങോട്ട് കേറാൻ തന്നെ സ്ഥലമില്ല ട്രെയിനിലേക്ക്.
5: ഓക്കെ,
6: അപ്പൊ അങ്ങനെ കന്യാകുമാരി വരെ നിന്ന് പോകേണ്ടി വരുന്നൊക്കെ വിചാരിച്ചു.
5: ഓ,
6: അങ്ങനെ കേറി യാത്ര തുടങ്ങി. ഇങ്ങനെ പോകെ പോകെ പോകെ പോകെ ഒരു സീറ്റും കിട്ടുന്നില്ല. അങ്ങനെ അവസാനം കുറെ ആളുകളെല്ലാം ഇറങ്ങി, കുറച്ച് സീറ്റ് കിട്ടിയപ്പോ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കിടന്നു. നമ്മുടെ സുഹൃത്തുക്കളൊന്നും അവിടെ ഇരുന്നു. അപ്പോഴേക്കും പോലീസുകാര് ലാത്തിയും കൊണ്ട് വന്ന് അടിക്കാൻ വന്നു.
5: അയ്യോ, അതെന്താ?
6: കന്യാകുമാരി എത്തി ഇറങ്ങാൻ പറഞ്ഞു. അപ്പൊ കന്യാകുമാരി വരെ നിന്നിട്ടാ പോയിന്ന്.
5: എന്റെ ദൈവമേ,
6: ഒന്ന് ചിന്തിച്ചു നോക്കൂ
5: ഈശ്വര. അപ്പൊ എത്ര എത്ര അവേഴ്സ് എടുത്തു അത് ആ ജേണി?
6: വൈകിട്ടൊരു 9 മണിക്കാണ് തോന്നുന്നു കേറിയത്. എന്നിട്ട് അവിടെ എത്തുമ്പോ പുലർച്ചെ 5 മണിക്ക് ആയി.
5: എന്റെ അമ്മേ, കാലൊരു വിധമായിട്ടുണ്ടാവൂലേ. അപ്പൊ
6: പിന്നെ ഈ നടക്കുന്ന വഴിയിലൊക്കെ ചെലപ്പോ ഇരിക്കാൻ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയ അപ്പൊ ഇരിക്കും. ആരെങ്കിലും നടക്കാൻ നടന്നു വരുമ്പോ പിന്നെ അവിടെ നിന്നിരിക്കും.
5: അയ്യോ. ഓക്കെ, അപ്പൊ എന്തായാലും അതൊക്കെ ഇന്ന് ആലോചിച്ച് നോക്കുമ്പോ ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നുണ്ടാവും.
6: അതെ അതെ അതെ. എന്നിട്ട് ഞങ്ങൾ അന്ന് അവിടെ ഇറങ്ങി, അന്ന് തന്നെ അവിടുന്ന് പുലർച്ചെ തന്നെ അവിടുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തു ഇങ്ങോട്ട് വരാനുള്ളത്. സ്ലീപ്പർ
5: ഇനി ഇനി നിന്ന് പോകാൻ പറ്റില്ല എന്നല്ലേ?
6: ആ, സ്ലീപ്പർ ബുക്ക് ചെയ്തു.
5: ശരി, ഓക്കെ. അപ്പൊ എന്താണ് ട്രെയിൻ?
6: ഞാനത് വരുമ്പോ ഇതിപ്പോ ശരിക്കും ഷോർട്ട് ആയിട്ട് പറഞ്ഞെന്നുള്ളൂ, അതിന്റെ കുറെ അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് പറയേണ്ട ആവശ്യമില്ല.
5: അതെ അതെ. അപ്പൊ എന്തായാലും ട്രെയിൻ ജേണിയാണ് കൂടുതൽ ഇഷ്ടം. ഏത് ജേണിയാണ് കൂടുതൽ ഇഷ്ടം പൊതുവെ?
6: ട്രെയിൻ ജേണി നല്ല തന്നെയാണ്. നമുക്ക് സ്ലീപ്പർ കോച്ച് നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പൊ രാജസ്ഥാനിലേക്ക് ഇപ്പൊ അടുത്ത് പോയിരുന്നു.
5: ഓ,
6: അതും കുറച്ച് ബുദ്ധിമുട്ടിയാണ് പോയത്.
5: ഓക്കെ,
6: അത് അത്യാവശ്യമായിട്ട് പോകേണ്ട ഒരു കാര്യമായിരുന്നു. പിന്നെ നമുക്കത് ടിക്കറ്റ് കറക്റ്റ് ആയിട്ട് ഞങ്ങളൊരു 10-30 ആളുണ്ടായിരുന്നേ.
5: ഓ, ശരി ശരി.
6: അപ്പൊ എല്ലാവർക്കും അത് കറക്റ്റ് ആയി കിട്ടിയില്ല.
5: ഓക്കെ, മനസ്സിലായി മനസ്സിലായി.
6: അങ്ങനെ പിന്നെ ട്രെയിൻ യാത്ര നല്ല തന്നെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ എല്ലാം കിട്ടി പോകാന്നു. ഓക്കെ, പിന്നെ ലോങ് പോകാൻ ട്രെയിൻ നല്ലത്.
5: അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
6: ട്രെയിനിൽ ഞങ്ങളെ കന്യാകുമാരി പോയതിൽ ഒരു ചെറിയൊരു കാര്യം പറയാം.
5: ശരി.
6: അതായത് ഞങ്ങൾ പോകുമ്പോ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും വീട്ടിൽ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു ട്രെയിനിലിരിക്കുമ്പോ കഴിക്കാൻ വേണ്ടി.
5: ശരി,
6: അതൊക്കെ എന്തായിരിക്കും അവസ്ഥ എന്നാ ചിന്തിച്ചോളൂ.
5: അത് എടുക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. ശരി, അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ ഭയങ്കര രസമുള്ള കുറെ മെമ്മറീസ് ആണ്.
6: തീർച്ചയായിട്ടും.
5: അപ്പൊ എന്തായാലും ഇനിയും ട്രെയിൻ യാത്രകൾ ഇനി നടത്താൻ പറ്റട്ടെ. ഓക്കെ
6: ഓക്കെ, താങ്ക് യു.
5: ഓക്കെ, പിന്നെ ആർക്കാണ് വിഷസ് കൊടുക്കണ്ടേ?
6: വിഷസ് നമ്മുടെ തിരുവില്ലാമലയിലുള്ള നമ്മുടെ ഗുരുവായൂർ പഞ്ചായത്തിനും പിന്നെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും.
5: ശരി, ഓക്കെ ഏട്ടാ, താങ്ക് യു സോ മച്ച് കേട്ടോ. ശരി, ബൈ ബൈ. അപ്പൊ എന്തായാലും രതീഷ് ചേട്ടനാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ ഇതുപോലെ എന്താ പറയാ, നമ്മൾ ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ ചിലപ്പോൾ നമ്മളൊരു ഒരു ട്രെയിൻ ജേർണി ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരിക്കും ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ നമ്മൾ ബുക്ക് ചെയ്ത് പോവാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ഗുഡ് എക്സ്പീരിയൻസ്. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് ട്രെയിൻ ജേർണി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ജനറലൊക്കെ യാത്ര ചെയ്യുന്നതിനെ പറ്റി എന്റെ അമ്മ എനിക്ക് ആലോചിക്കാൻ വയ്യ. ഓക്കെ, എന്തായാലും അത് അടുത്ത കോളർ ജോയിൻ ചെയ്യണ്ടേ. ഹലോ, ഇതാരാണ്?
7: ഗുഡ് മോർണിംഗ് ഹീര, ഇത് ഗോപിനാഥൻ, എറണാകുളം.
5: ഓക്കെ ഗോപിനാഥൻ ചേട്ടാ, സുഖാണോ?
7: ഓ, അങ്ങനെ പോകുന്നു, അങ്ങനെ പോകുന്നു.
5: എങ്ങനെ ഉണ്ടായിരുന്നു ഓണമൊക്കെ? അടിച്ചു പൊളിച്ചു. ഓക്കെ, അപ്പൊ ഗോപിനാഥൻ ചേട്ടാ പറയൂ, ആദ്യത്തെ ട്രെയിൻ ജേർണി എങ്ങോട്ടായിരുന്നു?
7: ആദ്യത്തെ ട്രെയിൻ ജേർണി 1966.
5: ഓ ഓക്കെ.
7: കണ്ണൂർ ടു പാലക്കാട്.
5: ശരി ശരി, പാലക്കാടേക്കാണ് വന്നത്?
7: അന്ന് പാലക്കാടല്ല, അന്ന് ഒലവക്കോടാണ്.
5: ഓ ഓക്കെ, ഒലവക്കോട് ജംഗ്ഷനിൽ വന്നിറങ്ങി. അപ്പൊ എന്താ ആവശ്യത്തിനായിരുന്നു അത്?
7: അച്ഛനന്നൊരു പാലക്കാട് സിൻഡിക്കേറ്റ് ബാങ്കിൽ ജോലിയായിരുന്നു.
5: ഓ ശരി.
7: അപ്പൊ അങ്ങനെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് പാലക്കാട് വടക്കം വരെ പഠിച്ചത്.
5: ഓക്കെ.
7: അന്നത്തെ ഇതെന്ന് വെച്ചാല് ഇറങ്ങിയാല് ടാക്സി ഇല്ല, കുതിരവണ്ടിയാണ്.
5: ശരി.
7: കുതിരവണ്ടിയിൽ വടക്കം വരെ വരും. അങ്ങനെ ഒരു നല്ലൊരു അനുഭവം ഉണ്ട്.
5: ഓ, എവിടെ? നമ്മുടെ പാലക്കാട്. ശരി ശരി, അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നുണ്ടാവൂലോ.
7: പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട്
5: ട്രെയിൻ യാത്ര തന്നെ, പിന്നെ അങ്ങോട്ട് പിന്നെ ഫുൾ ട്രെയിൻ യാത്രയിൽ അങ്ങ്. പക്ഷെ ചേട്ടൻ ഓർമ്മയുണ്ട് അന്ന് എത്ര രൂപയൊക്കെയായിരുന്നു ഈ കുതിരവണ്ടി കൊടുത്തിരുന്നെന്നൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. ശരി ഓക്കെ. അപ്പൊ എന്തായാലും ട്രെയിൻ യാത്രകൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെമ്മറി ആണ് അപ്പൊ ചേട്ടന്റെ ലൈഫിൽ അല്ലേ?
7: തീർച്ചയായും. ഞാൻ പിന്നെ കുറച്ചു നേരം പോകുമ്പോഴുണ്ടായിരുന്നു, 4 ദിവസം. അപ്പൊ നിർബന്ധമായിട്ടും ട്രെയിനിൽ കയറാൻ പറ്റും. ബസ് അന്നും ബസ് കുറവായിരുന്നു. ഈ അടുത്ത കാലത്ത് ഞാനൊരു ഞങ്ങള് സർവീസ് പെൻഷനാകുന്നതിന് മുമ്പില് ഒരു LTC പോയിരുന്നു രാജധാനിയിൽ ഡൽഹി.
5: എൻജോയ് ചെയ്തു. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച് ചേട്ടാ വിളിച്ചതിൽ. അപ്പൊ ഇന്ന് ആർക്കാണ് നമുക്ക് വിഷസ് കൊടുക്കണ്ടേ?
7: ഇന്ന് എല്ലാവർക്കും.
5: താങ്ക് യു താങ്ക് യു. അപ്പൊ ഗോപിനാഥ് ചേട്ടനാണ് വിളിച്ചത്. അപ്പൊ ആലോചിച്ച് നോക്കൂലേ, അന്ന് കാലത്ത് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഓട്ടോയും ടാക്സിയൊക്കെ പിടിക്കുന്ന പോലെ അന്ന് കാളവണ്ടി അല്ല കാളവണ്ടി അല്ല കുതിരവണ്ടി എന്നല്ല പറഞ്ഞു. എന്തായാലും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസും കൂടി ഇതിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. കുതിരവണ്ടിയിൽ പോകുന്നു, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ ഇറക്കുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പം ഇതൊക്കെ മെമ്മറീസ് ആണ് നമ്മൾ ചെറിയേണ്ട മെമ്മറീസ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമ്മളുടെ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഇന്ന് സപ്തതി ആഘോഷത്തിന്റെ നിറവിൽ നിൽക്കുകയാണ്. 1956 ഓഗസ്റ്റ് 31 ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അതിന്റെ എന്താ പറയുക ഡിവിഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വെട്ടിമുറിച്ച് രണ്ട് തവണ വെട്ടിമുറിക്കലൊക്കെ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ തവണ ഒരു വെട്ടിമുറിക്കാനുള്ളൊരു ഒരു ഉത്തരവൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എന്താവും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഏറ്റവും പഴക്കമുള്ള ഒരു ഡിവിഷനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് ഡിവിഷൻ എന്ന് പറയുന്നത്. ഒരു ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു ചരിത്രം, അല്ലെങ്കിൽ നമ്മളൊന്ന് ഹിസ്റ്ററിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വികസനത്തിന്റെ ഒരു വലിയൊരു ഒരു മാപ്പ് എടുത്ത് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും. അപ്പൊ എന്തായാലും പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരു സ്പെഷ്യൽ വിഷസ് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ട് കേൾക്കാൻ പോവാണോ അഹല്യ FM 90.4. അഹല്യ വിഷസുമായി നിങ്ങളുടെ കൂടെയുള്ളത് RJ ഹീരയാണ്. അപ്പൊ ബാക്കി നമുക്ക് ഒരുപാട് പേരുടെ വാട്സ്ആപ്പ് മെസ്സേജസ് ഒക്കെ വായിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ വായിക്കാം നമുക്ക്. എന്തായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരും കേട്ടോ. അപ്പൊ എന്തായാലും പാട്ട് ഏത് സിനിമയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബജ്രാവോ മസ്താനി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഹിന്ദി സോങ്ങാണ് നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകണോ അഹല്യ FM. നിങ്ങളുടെ കൂടെ RJ ഹീര.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: യെസ്, അഹല്യ FM 90.4 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ ആർജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ട്രെയിൻ ജേർണികളെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1986 ഓഗസ്റ്റ് 31 ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള നമ്മുടെ പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ സപ്തതി ആഘോഷമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മളിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. അപ്പോൾ ഒത്തിരി പേര് മെസ്സേജസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ കോളുകൾ നമ്മൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നു. ഇനി നമ്മൾ മെസ്സേജസ് ആണ് വായിക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ ആദ്യത്തെ മെസ്സേജ് ഞാൻ നോക്കട്ടെ. സുപ്രഭാതം. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ശരണ്യയ്ക്കും ഋജുവിനും സ്നേഹാശംസകൾ അറിയിക്കുന്നു. സ്മിത നിലമ്പൂർ എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മൾ രണ്ടുപേർക്ക് അല്ലെ വിവാഹവാർഷികം ആഘോഷിക്കുന്ന ശരണ്യയ്ക്കും ഋജുവിനും രണ്ടുപേർക്കും ആശംസകൾ. ആൻഡ് അതുപോലെ തന്നെ സ്മിത നിലമ്പൂർ ആണ് മെസ്സേജ് അയച്ചത്. അപ്പൊ ചേച്ചിക്ക് നല്ലൊരു ദിവസം വിഷയുന്നു കേട്ടോ. അടുത്ത മെസ്സേജ് ശ്രീ കേരളൻ കൊടുമ്പു. ശ്രീ കേരളൻ കുടുംബം എന്നാണോ കുടുംബം എന്നാണ് എനിക്കറിയില്ല. അഹല്യ കുടുംബങ്ങൾക്ക് സുപ്രഭാതം. നിങ്ങളുടെ പരിപാടികൾ ഒന്നിനൊന്ന് നന്നായിട്ടുണ്ട്. താങ്ക് യു ചേട്ടാ. അപ്പൊ നല്ലൊരു ദിവസമാവട്ടെ. അടുത്ത മെസ്സേജ് ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. ചില തൂവലുകൾ കൊഴിഞ്ഞു വീണാലും ഒരു പറവയും പറക്കൽ അവസാനിപ്പിക്കാറില്ല. കൊഴിഞ്ഞ ചിറകിലാണ് അവരുടെ പ്രതീക്ഷ. നഷ്ടങ്ങളിൽ തളരരുത്. ലഭിച്ച അനുഗ്രഹങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പറന്നുയരാനാകും. ഇന്ന് വിശേഷ ദിവസങ്ങളിലൂടെ കടന്നുപോകുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും ആശംസകൾ നേരുന്നു. ശുഭദിനാശംസകളോടെ പി വി മുഹമ്മദ് ആണ് വടക്കേ വാവനൂർ എന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മുഹമ്മദ് ഏട്ടനും നല്ലൊരു ദിവസമാവട്ടെ കേട്ടോ. അടുത്തത് നമസ്കാരം അഹല്യ ഹീരമോളെ. ഇന്നത്തെ ടോപ്പിക് ഗംഭീരമായിട്ടോ. ഇന്ന് 31 വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ചെറുപറമ്പിൽ മോഹനൻ, പ്രസീന മോഹനൻ എന്നീ ദമ്പതിമാർക്ക് ഹൃദ്യമായ ആശംസകൾ നേരുന്നു. മക്കളായ വിവേക്, വിനീത് ഒപ്പം നഫീസ കുഞ്ഞിപ്പ പന്താവൂരും. ഓക്കെ. അപ്പൊ എന്തായാലും പ്രസീന ആൻഡ് മോഹനൻ രണ്ടുപേർക്കും നല്ലൊരു വെഡിങ് ഡേ വിഷസ് അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പ ചേട്ടനും നല്ലൊരു ദിവസമാകട്ടെ. ആൻഡ് അടുത്ത മെസ്സേജ് സന്തോഷമുള്ള മനസ്സും പുഞ്ചിരി വിരിഞ്ഞു നിൽക്കുന്ന മുഖവും ആത്മവിശ്വാസത്തിന്റെയും ഊർജ്ജസ്വലതയുടെയും പ്രതീകമാണ് ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ട് സുലയാണ് അയിനിക്കോടുന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ സുലൈ ചേട്ടനും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ഞാനും വിഷ് ചെയ്യുന്നു കേട്ടോ. ആൻഡ് അടുത്ത മെസ്സേജ് ഹായ് ഹീര, സുപ്രഭാതം. എന്റെ ആദ്യ ട്രെയിൻ യാത്ര 17-ാമത്തെ വയസ്സിൽ കോഴിക്കോട് ടു മംഗലാപുരമാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും ചങ്ങാതിക്കൂട്ടത്തിലെ പ്രിയ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. റിയാദിൽ നിന്ന് മഹേഷ് പെരുവള്ളൂർ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ നല്ലൊരു ട്രെയിൻ ജേണി മെമ്മറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഹേഷ് ഏട്ടനും നല്ലൊരു ദിവസം ആഘോഷിക്കട്ടെ, അല്ലെങ്കിൽ നല്ലൊരു ദിവസമാവട്ടെ എന്ന് പറയാണ് കേട്ടോ. അടുത്ത മെസ്സേജ് ഗുഡ് മോർണിംഗ് അഹല്യ ടീം. FM കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്. പാലക്കാട് ടു ഡൽഹി ആണ് ട്രെയിൻ യാത്ര. നല്ലതായിരുന്നു. മണിമേഖല ഹരിദാസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ട്രെയിൻ യാത്രയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാലക്കാട് ടു ഡൽഹി ആണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇച്ചിരി വലിയ ജേണി ആയിരുന്നു അല്ലേ. അങ്ങനത്തെ വലിയ ജേണീസ് ഒക്കെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ നമ്മൾ അത്രയും ദിവസം ട്രെയിനിൽ നിൽക്കുക. പക്ഷെ അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടെന്ന് അറിയുന്നതിൽ വലിയ സന്തോഷം. എന്റെ ഹീര, ഇതിപ്പോൾ ട്രെയിൻ കമ്പാർട്ട്മെന്റിനേക്കാൾ നീളം കൂടി കേട്ടോ. ട്രൈ ചെയ്ത് ഒരു വഴിയായി എന്നാണ് പറയുന്നത്. അയ്യോടാ, എനിക്ക് തോന്നുന്നു വിളിച്ചിട്ട് കിട്ടാത്ത വിഷമമാണ് എന്നോട് പറഞ്ഞതെന്ന് വിചാരിക്കുന്നത്. അപ്പം എന്തായാലും അടുത്ത ദിവസം നമ്മൾ എന്തായാലും സംസാരിക്കുന്നതായിരിക്കും കേട്ടോ. അജിത്ത ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പം എന്തായാലും ദേ അടുത്ത മെസ്സേജ് ആരാണ് അയച്ചിരിക്കുന്നതെന്ന് ഞാൻ നോക്കട്ടെ. ഹായ് ഹീര, ഗുഡ് മോർണിംഗ്. സൂപ്പർ ടോപ്പിക്. എല്ലാ കൂട്ടുകാർക്കും ഹീരക്കുട്ടിക്കും അടിപൊളി കിടുക്കാച്ചി ദിവസം ആശംസിക്കുന്നു. ശീഭ ദിനേഷ് ആലാമരത്ത് എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ശീവ ചേച്ചിക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് പറയുന്നു. ഇതുപോലെ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. സെയിം നമ്പർ തന്നെയാണ് 8 8 1 5 0 9 0 0. ആൻഡ് കുറേ പേരുടെ എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് 31 ഒരുപാട് പേരുടെ വെഡിംഗ് ഡേ കൂടിയുള്ള ദിവസമാണ്. എനിക്ക് ഇന്ന് കൂടുതലും വെഡിംഗ് ഡേ വിഷസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വെഡിംഗ് ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും, ചിലപ്പോൾ എന്നെ വിളിച്ചവരും വിളിച്ചിട്ട് കിട്ടാത്തവരൊക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു നല്ല വിഷസ് പറഞ്ഞുകൊണ്ട് നമ്മളത് അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഗോൾഡ് എന്ന സിനിമയിൽ നിന്ന് ഒരു എനർജറ്റിക് ട്രാക്കാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളുടെ കൂടെ അഹല്യ FM 90.4. ദിസ് ഇസ് ആർ ജി ഹീര. അപ്പോൾ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: അങ്ങനെ സമയം 9 കഴിഞ്ഞ് 18 ആയിരിക്കാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീര. ഗുഡ് മോർണിംഗ് ഹീര. ഞാൻ RRR. ഞാൻ ആദ്യമായി ട്രെയിൻ കാണുന്നതും ഉള്ളിൽ കയറിയതും 6th പഠിക്കുന്ന സമയത്താണ്. എന്റെ ചേച്ചി ഗുജറാത്തായിരുന്നു. ട്രെയിൻ കയറ്റാൻ ഞങ്ങൾ ഫാമിലിയായി കോയമ്പത്തൂർ സ്റ്റേഷൻ പോയിരുന്നു. അന്ന് ട്രെയിൻ കണ്ടതോടുകൂടി ട്രെയിനിൽ പോകണമെന്നുള്ള ആഗ്രഹം ഇല്ലാതായി. ഭയങ്കര സ്മെല്ലും ശുദ്ധിയില്ലായ്മയും എനിക്കിഷ്ടമായില്ല. പിന്നെ നമ്മുടെ എറണാകുളം മെട്രോയിൽ പോയിരുന്നു. മെട്രോ യാത്രകൾ എനിക്കിഷ്ടമായി. മെട്രോയിലാണ് ആദ്യമായി ട്രെയിൻ യാത്ര ചെയ്യുന്നത്. അഹല്യയിലെ എല്ലാ കൂട്ടുകാർക്കും ഹീരയ്ക്കും നല്ലൊരു ആശംസകൾ നേരുന്നു എന്ന് രമ്യ രാധാകൃഷ്ണനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. രമ്യ ചേച്ചി, നല്ലൊരു ദിവസമാവട്ടെ. രമ്യ ചേച്ചിക്കും നല്ലൊരു ട്രെയിൻ മെമ്മറിയാണ് ഷെയർ ചെയ്തത്. ഗുഡ് മോർണിംഗ് ഹീര. ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ഓണം നല്ലായിരുന്നു കേട്ടോ. ട്രെയിനിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഒരു പാട്ടാണ്, ചുക്കു ചുക്കു വണ്ടി തീവണ്ടി, കൂകിപ്പായും തീവണ്ടി, കടകട കുടുകുടു തീവണ്ടി. ഞാൻ അധികം ട്രെയിൻ യാത്ര ചെയ്തിട്ടില്ല. ചെയ്ത യാത്രയിൽ എനിക്ക് മുഴുവൻ സ്റ്റേഷൻ മാറി ഇറങ്ങുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. September 4 മൂകാംബിക യാത്ര പോകുന്നുണ്ട്. അതായിരിക്കും ഏറ്റവും വലിയൊരു ട്രെയിൻ യാത്ര. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ഒരു ശുഭദിനം ആശംസിക്കുന്നു. വൈശാന്തി സുമേഷാണ് എലപ്പുള്ളിയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയല്ലേ? എല്ലാവർക്കും ഇങ്ങനെ തീവണ്ടിയുടെ ഒരു പാട്ട് നമ്മൾ എന്തായാലും സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടോ? എനിക്ക് അതിനുശേഷം എനിക്ക് തോന്നുന്നു ഋതു എന്ന് പറഞ്ഞ സിനിമയിൽ വേറൊരു പാട്ടുണ്ട്,

കൃഷ്ണ പാലക്കാട് ജംഗ്ഷൻ തേഞ്ഞ് മാഞ്ഞു പോകാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ചത് ശാന്തി കൃഷ്ണയാണ്. അപ്പോൾ ശാന്തി ചേച്ചിക്കും നല്ലൊരു ദിവസമായിക്കോട്ടെ. എന്തായാലും നമ്മുടെ പാലക്കാട് ജംഗ്ഷൻ തേഞ്ഞ് മാഞ്ഞു പോവില്ല എന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. ഓക്കെ, എന്തായാലും ഇത് അടുത്ത മെസ്സേജ് ആരാണ് അയച്ചിരിക്കുന്നത് നോക്കട്ടെ. ഗുഡ് മോർണിംഗ് ഹീര, കുറച്ച് ലെങ്തി മെസ്സേജ് ആണോ? ഓക്കെ, ഗുഡ് മോർണിംഗ് ഹീര. ട്രെയിൻ കൂകിപ്പായുന്ന ശബ്ദം എപ്പോഴും കേട്ടുകൊണ്ടായിരുന്നു എന്റെ കുട്ടിക്കാലം. ഓരോ ട്രെയിൻ പോകുമ്പോഴും അന്ന് സമയം അറിയാം. അപ്പോൾ മുതൽ ട്രെയിനിൽ കയറാനുള്ള മോഹം ഉള്ളിലുണ്ടായിരുന്നു, പക്ഷെ സാധിച്ചിരുന്നില്ല. പിന്നെ ട്രെയിനിൽ യാത്ര ചെയ്ത് പോകേണ്ട ദൂരത്തിൽ ബന്ധുക്കളൊന്നുമില്ലായിരുന്നു എന്നതും ഒരു കാര്യം തന്നെയാണ്. പിന്നെ ജോലിയും തിരക്കും ഒക്കെ ആയി കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്കൂളിൽ നിന്ന് കുട്ടികളെയും മലമ്പുഴ കാണാൻ പോകുന്നത്. എന്നാൽ കൂട്ടത്തിൽ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ കൂടി കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. കുട്ടികളെക്കാൾ ആകാംക്ഷ എനിക്കായിരുന്നു. അങ്ങനെ സ്റ്റേഷനിലെത്തി ട്രെയിൻ വരുന്നതും പോകുന്നതും വലിയ അതിശയത്തോടെ കണ്ടു. കൂട്ടത്തിലുള്ള സാർ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയി. തിരിച്ചു വന്നതൊരു സന്തോഷ വാർത്തയായിട്ടാണ്. അവിടെ എന്തോ ചെക്ക് ചെയ്യാൻ ട്രെയിനിന് ഒരു ചെറിയ ഭാഗം ഷട്ടിൽ ഓടുന്നുണ്ട്. കുട്ടികളെ ഇത്തിരി നേരം അതിൽ ഇരുത്താൻ അനുമതി വാങ്ങിയാണ് സാർ വന്നത്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ അല്പനേരം ട്രെയിൻ യാത്ര ചെയ്തു. അതാണ് എന്റെ ആദ്യത്തെ ട്രെയിൻ യാത്ര. പിന്നെ മൂകാംബിക, തിരുച്ചെന്തൂർ എന്നീ യാത്രകൾ ചെയ്തു. എല്ലാവർക്കും ശുഭദിനം. നല്ലൊരു മെമ്മറിയാണ് ലീല ടീച്ചർ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ളത്. കുട്ടികളെക്കാൾ എക്സൈറ്റ്മെന്റ് ആയിരുന്നു ലീല ടീച്ചർക്ക് എന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെയായിരിക്കും അല്ലേ, നമ്മൾ കുട്ടികളായിട്ട് മാറുന്നൊരു മൊമെന്റ് ആണത്. എന്നാലും അടുത്ത മെസ്സേജ് ആരുടെയാണ്? ശുഭദിനം. ഹലോ ഹീര, ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു. പാട്ടുകളും പൊളി. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. ഹീര, ഞാൻ ചെറുപ്പത്തിൽ പഴനിക്ക് ട്രെയിനിൽ ആണ് പോയത്. അത് ഇന്നും ഓർമ്മയിൽ സന്തോഷം നൽകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ആദ്യത്തെ ട്രെയിൻ ജേണി നമുക്ക് എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും. അപ്പോൾ കവിത ചേച്ചിയായിരുന്നു. കവിത ചേച്ചിക്ക് നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമസ്കാരം ആർ ജെ ഹീര, ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടൻ കോയമ്പത്തൂർ. എന്റെ ട്രെയിൻ യാത്ര 1966 കോയമ്പത്തൂർ ടു മുംബൈ ആയിരുന്നു. മുംബൈയിൽ എന്റെ സഹോദരി സ്ഥിരതാമസമാണ്. അവരുള്ളത് മുംബൈ മുഴുവുണ്ട് എന്ന സ്ഥലത്തിലാണ്. ഇന്നത്തെ വിശേഷം മുംബൈയിലുള്ള എന്റെ സഹോദരി കോവളം എന്റെ ബ്രദറിൽ ഒന്ന് മണി മറ്റോ കൊണ്ടുവന്ന താങ്കൾക്കും അറിയിച്ചു കൊള്ളുന്നു. ഓക്കെ, എന്തായാലും വിഷസൊക്കെ അറിയിക്കാം, അറിയിച്ചിട്ടുണ്ട്. നല്ലൊരു ദിവസമാവട്ടെ ചന്ദ്രചേട്ടനും. ആൻഡ് അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് ഹീര, ഞാൻ ട്രെയിൻ യാത്ര ചെയ്യാറില്ല. കഴിഞ്ഞ കൊല്ലം മൂകാംബികയ്ക്ക് പോയി, അത്രേ ഉള്ളൂ ട്രെയിൻ യാത്ര. ഓക്കെ, ട്രെയിൻ യാത്ര ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഉണ്ടാവും കേട്ടോ. ഉഷ കൊട്ടേക്കാടാണ് നമുക്ക് മെസ്സേജ് അയച്ചിരുന്നത്. പുഷ ചേച്ചി നല്ലൊരു ദിവസമാവട്ടെ. ഹിരമോളെ ഗുഡ് മോർണിംഗ്. ഓണം അടിപൊളിയാക്കിയോ? അടിപൊളിയാക്കിട്ടോ. ഞാൻ ആദ്യമായി ട്രെയിനിൽ യാത്ര പോയത് 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മലമ്പുഴയ്ക്ക് വിനോദയാത്ര പോയതാണ്. 1963 തോന്നുന്നു. ഇന്നും മായാതെ നിൽക്കുന്ന ഓർമ്മയാണ്. സ്നേഹത്തോടെ പ്രേമമ്മ. എല്ലാവർക്കും ശുഭദിനം. ഗോപിനാഥ് പറഞ്ഞതുപോലെ ട്രെയിൻ ഇറങ്ങി എത്തേണ്ടടുത്ത് പോവാൻ അന്ന് കുതിരവണ്ടിയാണുള്ളത്. ടക് ടക് ടക് എന്നത് രസമായിരുന്നു. അച്ചോടാ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പോയിന്റാണ് കേട്ടോ. ട്രെയിൻ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് കുതിരവണ്ടിയിലായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ മെമ്മറീസ് ആയിരിക്കും ഇവർക്കൊക്കെ അല്ലേ. എന്തായാലും അടുത്ത മെസ്സേജ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജീഷ് പൊൻപറമ്പ്. എന്റെ ആദ്യത്തെ ട്രെയിൻ യാത്ര പാലക്കാട് ജംഗ്ഷൻ ടു ചെന്നൈ സെൻട്രൽ ആണ്. 2011 CNC പഠിക്കാൻ പോയതാണ് കൂട്ടുകാരുടെ കൂടെ. രസകരമായ ട്രെയിൻ യാത്ര മധുരയ്ക്ക് പോയതാണ്. മധുര മീനാക്ഷിയെ കാണാൻ. ഓക്കെ, അജീഷ് ആണ് പൊൻപറമ്പ് എന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നല്ല കുറേ ഒരു മെമ്മറിയാണ്. ആൻഡ് ഹീര നന്നായി പാടുന്നുണ്ട്, സൂപ്പർ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രണ്ട് വരികൾ പാടു എന്നാണ് രതീഷ് മഞ്ഞപ്പുറ പറഞ്ഞിട്ടുള്ളത്. ഞാനിങ്ങനെ പെട്ടെന്നൊരു പാട്ട് ഓർത്തപ്പോൾ പാടിയതാണ്, അത്രേ ഉള്ളൂ കേട്ടോ. എന്തായാലും പാടാനൊക്കെ ശ്രമിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഒരുപാട് പേരുടെ മെസ്സേജസ് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് എന്നെ വിളിച്ചു നിങ്ങളുടെ ട്രെയിൻ ജേണീസ്. കുറേ പേര് വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ള കംപ്ലയിൻറ്റും എന്നോട് പറഞ്ഞു. നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ മാക്സിമം കോളുകൾ എടുക്കാനായിട്ട് ശ്രമിക്കും. വിട്ടുപോകുന്നതാണ് കേട്ടോ, അങ്ങനെ ആരുടെയും കോളുകൾ നമ്മൾ എടുക്കാതിരിക്കുന്നതല്ല. പെട്ടെന്ന് അങ്ങനെ നമ്മളിങ്ങനെ റാൻഡമായിട്ട് എടുക്കുമ്പോൾ പിക്ക് ചെയ്ത് പോകുന്നതാണ്, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മെസ്സേജ് ഇനിയിപ്പോൾ വിളിച്ചിട്ട് കിട്ടാത്ത ആൾക്കാർ മെസ്സേജസ് അയക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ജേണി ഇവിടെ അവസാനിക്കുകയാണ്. അഹല്യ വിശ്വസിൽ നമ്മൾ ഇന്ന് നമ്മുടെ പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ സപ്തതി ആഘോഷത്തിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1956 ഓഗസ്റ്റ് 31 നമ്മുടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ ഡിവിഷൻ ശരിക്കും ഔദ്യോഗികമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇനിയും അതിൽ കുറേ കാര്യങ്ങളൊക്കെ ഇനിയും നടക്കാനുണ്ട്. ഒരുപാട് എന്താ പറയുക, വികസനങ്ങളൊക്കെ അവിടെ വരാനുണ്ട്. കൂടുതൽ ട്രെയിൻ വേണം, കൂടുതൽ നമ്മളുടെ ഫെസിലിറ്റീസ് അവിടെ ഉണ്ടാവണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ റെയിൽവേ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ വിഷസും കൂടെ പറഞ്ഞിട്ടാണ് ഇന്നത്തെ ഷോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് എന്റെ ഓണമൊക്കെ നന്നായോന്ന് ചോദിച്ചു. നല്ല ഓണമായിരുന്നു, നാട്ടിലൊക്കെ പോയി ഞാൻ എൻജോയ് ചെയ്തു. അപ്പോൾ താങ്ക് യു സോ മച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചതിനും മെസ്സേജ് അയച്ചതിനും വിളിച്ചതിനും ഒക്കെ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ട് കേൾക്കാൻ പോകുന്നത്. ട്രെയിനിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചതെങ്കിലും ബസ് കണ്ടക്ടർ എന്ന സിനിമയിലെ പാട്ടാണ് അടുത്തതായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എന്തായാലും പാട്ടൊക്കെ കേട്ട് നിങ്ങളുടെ ഒരു ദിവസം അടിപൊളിയാവട്ടെ. എനിക്കറിയാം വെക്കേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും ചെറിയ മടിയൊക്കെ ഉണ്ടായിരിക്കും. ആ മടിയൊക്കെ മാറ്റി വെച്ച് ഒരു മൺഡേ ബ്ലൂസ് എന്നൊക്കെ മാറി നമ്മൾ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും വിഷ് ചെയ്യുന്നത്. ആർ ജെ ഹീരയാണോ ഡഹലി എഫ് എം 90.4. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. കീപ് സപ്പോർട്ടിംഗ് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു അഹലി എഫ് എം 90.4. ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: സെല്ലുലോയിഡ്.
4: കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ സെല്ലുലോയിഡിലേക്ക്. സെല്ലുലോയിഡുമായിട്ട് സിനിമാ വിശേഷം പങ്കുവെക്കാൻ കൂടെ ഉണ്ട് VRJ ആയില്ല. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ആ സിനിമ ഏതാണെന്നറിയോ? ചാൾസ് എന്റർപ്രൈസസ് എന്ന ചിത്രത്തിന് ശേഷം സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്ത കറക്കം. ഈ കറക്കം എന്ന സിനിമ തിയേറ്ററുകളിൽ പേടിപ്പിച്ചും രസിപ്പിച്ചും മുന്നേറിയ ഒരു സമ്പൂർണ്ണ കോമഡി ഹൊറർ ത്രില്ലർ ആണ് അല്ലേ. 2 മണിക്കൂറിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള ഈ ഒരു ചിത്രം ഉണ്ടല്ലോ, പ്രേക്ഷകരെ ആദ്യ അവസാനം ഒരുപോലെ പിടിച്ചിരുത്തുന്ന ഒരു മുഴുവൻ നീളൻ എന്റർടൈനർ അനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത്. കോമഡിയും ഹൊറർ ത്രില്ലറും ഡാൻസ് മ്യൂസിക് അങ്ങനെ എല്ലാ ഘടകങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ടാണ് മലയാളത്തിൽ കാര്യമായിട്ട് ഇതുവരെ പരീക്ഷിക്കാത്ത ഒരു വ്യത്യസ്ത ജോണറാണ് സംവിധായകൻ ഇതിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഡാൻസ് കൊറിയോഗ്രാഫറായ ധനുഷ് ശ്രീനാഥ് ബാസിയാണ് ഈ ഒരു വേഷത്തിൽ എത്തുന്നത് കേട്ടോ. അതുപോലെ തന്നെ പോർട്രേറ്റ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള കാജാ കണ്ണൻ, TG പ്രവീൺ ആണ് ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഇവരിരുവരും അംബിക ലോഡ്ജിലെ ന്യൂ ഇയർ ആഘോഷത്തിനിടെ അവിചാരിതമായിട്ടാണ് കണ്ടുമുട്ടുന്നത്. തുടർന്ന് ചില പ്രത്യേക സാഹചര്യത്തിൽ പള്ളി സെമിത്തേരിയിൽ രാത്രി ചെലവഴിക്കേണ്ടി വരുന്ന ഇരുവരും കൂടി എന്താ ചെയ്യുന്നതെന്നറിയോ? നല്ല മദ്യലഹരിയിലായിരുന്നു അവര്. അവര് ആ പള്ളി സെമിത്തേരിയിൽ കണ്ട 5 കുരിശുകൾ എന്ത് ചെയ്യ, വലിച്ചൂരിയെടുക്കാണ്. എന്നാൽ ഈ കുരിശുകൾ അവർക്ക് തന്നെ ഒരു കുരിശായിട്ട് മാറുകയാണ്. ശാന്തി ഇല്ലാതെ അലയുന്ന 5 ആത്മാക്കൾ ഇവരെ പിന്തുടരാൻ തുടങ്ങുകയാണ്. ആത്മാക്കൾക്ക് ഇവരോടും എന്തൊക്കെയോ പറയാനായിട്ട് ബാക്കിയുണ്ടായിരുന്നു. ആ ബാക്കിയുണ്ടായിരുന്ന അല്ലെങ്കിൽ അവർക്ക് പറയാനായിട്ടുണ്ടായിരുന്ന ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യമാണ് ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത്. ശ്രീനാഥ് ബാസി തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അനായാസമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് കേട്ടോ. 5 കള്ളക്കോക്കാന് ശേഷം TJ പ്രവീൺ വീണ്ടും ഗംഭീര പ്രകടനം പുറത്തെടുക്കുന്ന സിനിമ കൂടിയാണ്. പാരാസൈക്കോളജിസ്റ്റ് നഗുലിൻ ദേവസിയായിട്ട് എത്തിയ അഭിരാം രാധാകൃഷ്ണനും ഫെമിന ജോർജ്, മണികണ്ഠൻ ആചാരി, സിദ്ധാർത്ഥ് പരതൻ തുടങ്ങി ചെറുതും വലുതുമായ വേഷങ്ങളിലെത്തിയ എല്ലാ അഭിനേതാക്കളും ചിത്രത്തിൽ നല്ല രീതിയിൽ തന്നെ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. ഫോർട്ട് കൊച്ചിയുടെയും ഇടുക്കിയുടെയും പശ്ചാത്തലത്തിൽ ബബ്ലു അജു ഒരുക്കിയ ഫ്രെയിമുകൾ ചിത്രത്തിനൊരു മികച്ച റോഡ് മൂവി ഫീൽ കൂടി നൽകുന്നുണ്ട്. അൻവർ അലിയുടെ വരികൾക്ക് വിക്രം വേദ ഫ്രെയിംസ് തെന്നിന്ത്യൻ സംഗീതജ്ഞൻ CS ഷ്യാം ഒരുക്കിയ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും ചിത്രത്തിന് പ്രധാന ആകർഷണം തന്നെയാണ് കേട്ടോ. തിയേറ്ററുകളിൽ തന്നെ കണ്ട് ആസ്വദിക്കേണ്ട ഒരു ഡാൻസ് മ്യൂസിക് ഹൊറർ അനുഭവമായിരുന്നു കറക്കം. എന്നാൽ ഇപ്പോൾ ദി OTT പ്ലാറ്റ്ഫോംസിൽ കറക്കം എന്ന ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു സിനിമയെക്കുറിച്ച്, സിനിമയുടെ സംവിധായകനെ കുറിച്ചും അതിന്റെ ജോണറിനെ കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ടുണ്ട്. കൂടുതലായി കേൾക്കാം സെല്ലുലോയിഡ് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: സുഭാഷ് ലളിത സുബ്രഹ്മണ്യന്റെ മുൻ ചിത്രമായ ചാൾസ് എന്റർപ്രൈസിൽ നിന്ന് കറക്കത്തിലേക്ക് എത്തുമ്പോൾ ഒരു സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മേക്കിംഗ് ഗ്രാഫ് കുത്തനെ ഉയരുന്നതാണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവാം. ആദ്യ ചിത്രത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി മലയാള സിനിമയിൽ അധികം കണ്ടിട്ടില്ലാത്ത ഡാൻസ് മ്യൂസിക് ഹൊറർ ത്രില്ലർ എന്ന വേറിട്ട റോളറാണ് അദ്ദേഹം ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സിലലോഡിൽ കറക്കം എന്ന സിനിമയുടെ വിശേഷമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. ആത്മാക്കളുടെ സംഗീതം അല്ലെ, ആത്മാക്കളുടെ സംഗീത നൃത്ത പശ്ചാത്തലം സിനിമയ്ക്ക് ഒരു വേഗമേറിയ ഒരു പേസ് നൽകുന്നുണ്ട്. സാങ്കേതികമായി ഏറെ മികവ് പുലർത്തുന്ന ചിത്രം അനാവശ്യമായൊരു ലാഗൊന്നും അടിപ്പിക്കാതെ ഇങ്ങനെ വലിച്ചു നീട്ടാതെ 1 മണിക്കൂർ 44 മിനിറ്റിൽ കൃത്യമായിട്ട് കഥ പറഞ്ഞു തീർക്കുന്നുണ്ട്. തനിക്ക് യോജ്യമായ പ്രമേയം കണ്ടെത്തുന്നതിലും അത് വിഷ്വലി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിലും സംവിധായകൻ വലിയൊരു വിജയം തന്നെയാണ് കേട്ടോ കൈവരിച്ചിരിക്കുന്നത്. ക്ലൈമാക്സിൽ രണ്ടാം ഭാഗത്തിലേക്കുള്ള സൂചന നൽകിക്കൊണ്ട് പ്രേക്ഷകരുടെ ആകാംക്ഷ ഇരട്ടിയാക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു സിനിമ പോകുന്നത്, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ. എന്നാൽ ഒരു പുതുമയുണ്ട് അതിലെ ഓരോ ഫ്രെയിംസിലും ഓരോ ഓരോ കഥ പറയലിലും ഒരു പുതുമ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ്.

0: celluloid.
1: നിന എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയനായ ആർട്ടിസ്റ്റ് നിബിൻ നാരായണൻ, സംവിധായകൻ സുഭാഷ്, അർജുൻ നാരായണൻ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. കറക്കമെന്ന സിനിമയെ കുറിച്ചാണ് സെലലാഡിൽ ഇന്ന് സംസാരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആയില്ലാണ് കേട്ടോ. ഈ പൊരുത്തക്കേടുകളില്ലാതെ കോമഡിയും ഹൊററും ഒരുപോലെ കോർത്തിണക്കാൻ എഴുത്തുകാർക്ക് സാധിക്കുന്നില്ല. ചിത്രത്തിലെ ഇപ്പോൾ കഥാപാത്ര നിർമ്മിതി ഏറെ രസകരം തന്നെയാണ് കേട്ടോ. പ്രധാന കഥാപാത്രങ്ങളായ ധനുഷിന്റെയും കാജാക്കണ്ണന്റെയും ജീവിത സാഹചര്യങ്ങളും അവർക്കിടയിലെ രസതന്ത്രവും കൃത്യമായിട്ട് പ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ കഥാഗതിയെ മാറ്റിമറിക്കുന്ന പാരാസൈക്കോളജിസ്റ്റ് നകുലൻ ദേവസിയെ പോലുള്ള വേഷങ്ങൾ സിനിമയ്ക്ക് പുതിയൊരു ഡൈമെൻഷൻ കൂടി നൽകുന്നുണ്ട്. ഈ ആത്മാക്കൾക്ക് പറയാനുള്ള കഥകളെ വിനോദത്തിൽ ചാലിച്ച് അവതരിപ്പിക്കുന്ന രീതി തിരക്കഥയുടെ മറ്റൊരു മികവ് തന്നെയാണ്. കാരണം അത്തരം രീതി നമ്മൾ കാണാറില്ല അല്ലേ. കുറച്ചുകൂടി സീരിയസ് ആയിട്ടാണ് അപ്രോച്ച് ചെയ്യാറ്. എന്നാൽ അതിൽ നിന്ന് തികച്ചും കുറച്ചും കൂടി സിമ്പിളായിട്ട് ആ രീതിയിലാണ് ഈ ഒരു സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്.

0: Celluloid.
1: Once again, welcome back to Celluloid. Celluloid ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. On your Ahalya FM 90.4 ൽ കൂടെ ഉണ്ട്. It's me, RJ. ആയില്ല. അപ്പോൾ ഈ കറക്കം, കറക്കത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നല്ലേ. ഒരു ഹൊറർ ത്രില്ലർ സിനിമയുടെ വിജയത്തിൽ സാങ്കേതിക വശങ്ങൾക്ക് വലിയ പങ്കുണ്ട്. കറക്കത്തിൽ അത് കൃത്യമായിട്ടും അനുഭവപ്പെടാം എന്നാണ്. ഇപ്പോ സി എസ് സാമിന്റെ പശ്ചാത്തല സംഗീതം, ഈ ഒരു ചിത്രത്തിന്റെ ജീവൻ എന്ന് പറയുന്നത് സി എസ് സാമിന്റെ പശ്ചാത്തല സംഗീതം തന്നെയാണ്. ഭയപ്പെടുത്തേണ്ട ഇടങ്ങളിൽ അന്തരീക്ഷം സൃഷ്ടിക്കാനും തമാശ നിമിഷങ്ങളിൽ ആ ഒരു മൂഡ് നിലനിർത്താനും അദ്ദേഹത്തിന്റെ സംഗീതത്തിന് സാധിക്കുന്നു. അതുപോലെ തന്നെ ഛായാഗ്രഹണം, ഡബ്ലു അജുവിന്റെ ഛായാഗ്രഹണമാണ് ഈ സിനിമയിൽ. ഫോർട്ട് കൊച്ചിയിലെയും ഇടുക്കിയിലെയും മനോഹരവും ദുരൂഹമായ കാഴ്ചകൾ ഒപ്പിയെടുത്ത ക്യാമറ വർക്കുകൾ തന്നെയാണ് കേട്ടോ. സിനിമയ്ക്കൊരു റോഡ് മൂവി അനുഭവം മികച്ചൊരു വിഷ്വൽ കോമ്പിനേഷനും നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ സാങ്കേതിക ദിവ്യവും അഭിനേതാക്കളുടെ ഗംഭീര പ്രകടനവും കൊണ്ട് നല്ലൊരു സിനിമ തന്നെയാണ് കറക്കം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സിനിമയാണ് കേട്ടോ. വലിയ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ ചുമ്മാ സ്റ്റെപ്പ് നമുക്കൊരു വൺ ടൈം വാച്ചായിട്ട് എന്തായാലും കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ ബോർ അടിപ്പിക്കാതെ ഇങ്ങനെ രസകരമായിട്ട് വളരെ പെട്ടെന്ന് തീരുന്നൊരു കഥ കൂടിയാണ്. അങ്ങനെ ഒരു സിനിമയാണ് കറക്കം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോംസിലൊക്കെ കറക്കം അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും കാണാൻ നോക്കുക. അങ്ങനെ ഇന്നത്തെ സെല്ലലോയിഡിലെ സിനിമാ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും സെല്ലലോയിഡുമായി മറ്റൊരു സിനിമയും സിനിമാ വിശേഷവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർ ജി ആയില്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അങ്ങനെ ഇതാ ഇന്നത്തെ കാലിഡോസ്കോപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. അപ്പോ ഇനിയുള്ള ഒരു മണിക്കൂർ സമയം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഒരുപാട് ഇൻഫർമേഷൻസും കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ ആയിട്ട് വെൽക്കം ടു കാലിഡോസ്കോപ്പ്. ഇവിടെ കംപ്ലീറ്റ്, അതായത് മൊത്തത്തിൽ എന്റർടൈൻമെന്റ് പ്ലസ് ഇൻഫർമേഷൻ. ഓണം വരുന്ന സമയത്ത് പാസ്പോർട്ട് എടുക്കൂ നിങ്ങൾ. നമ്മള് പാസ്പോർട്ട് എടുക്കോന്നറിയില്ല, പക്ഷെ ചില ആളുകൾ പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ വാഴയിലേ വാഴയിൽ പാസ്പോർട്ട് എടുത്തു. കാരണം ഈ ഓണത്തിന് വിദേശ മലയാളികൾക്ക് സദ്യ വിളമ്പാൻ നമ്മുടെ കേരളത്തിലെ 3 വിമാനത്താവളങ്ങളിൽ നിന്ന് പറക്കുന്നത് ഏകദേശം 2 കോടി രൂപയുടെ വാഴയിലയാണ്. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? അതും കേട്ടോ, നമ്മുടെ നാട്ടിലെ വാഴയിൽ മാത്രം പോരാ, ഡിമാൻഡ് അത്ര കിടിലനായതുകൊണ്ട് തമിഴ്നാട്ടിലെ കമ്പം, തേനി, തിരുനെല്ലി ഇവിടങ്ങളിൽ കൃഷി ചെയ്യുന്ന കദളി വാഴയുടെ ഇലകളാണ് കൂടുതലായിട്ട് കയറ്റുമതിക്കായിട്ട് പോണേ. ഏറ്റവും രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ സദ്യ കഴിക്കാനല്ല, സദ്യയുടെ ഈ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഈ ഇല വാങ്ങുന്നത്. നമ്മൾ പറയില്ലേ, ആ ഇലയിൽ കഴിക്കുമ്പോൾ ഉള്ളൊരു ഫീൽ അത് വേറെയാണ് അല്ലെ. സ്റ്റീൽ പ്ലേറ്റിൽ അവിയൽ വെച്ചാൽ ഭക്ഷണമാണ്, പക്ഷെ വാഴയിലയിൽ അവിയൽ വെച്ച് നമ്മൾ ചോറുണ്ടാൽ അത് ഓണാണെന്നാണ് പറയുന്നത്. കയറ്റുമതിക്ക് പോകുന്നത് ചെറിയ ഇലയല്ല, അത് നാക്കില തന്നെ വേണം. ഏറ്റവും വലുതും ഭംഗിയുള്ളതുമായിട്ടുള്ള നാക്കിലകളാണ് വിമാനത്തിൽ കയറി അങ്ങ് പറക്കുന്നത്. 1 കിലോയിൽ 70 to 80 grams ഇല വരും. വിദേശത്ത് അതിന് കിട്ടുന്ന വില 800 to 1100 rupees വരെയാണ്. അതായത് ഒരൊറ്റ വാഴയിലേക്ക് 10 to 13 rupees വരെ വിലയുണ്ടെന്നുള്ളതാണ്. ആലോചിച്ച് നോക്കിയേ, ഒരു കാലത്ത് വീട്ടുമുറ്റത്ത് കാറ്റിലാടിയിരുന്ന വാഴയില ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ് യാത്രക്കാരനെ പോലെ ഗൾഫിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ പോവാണ്. ഓണത്തിന്റെ യഥാർത്ഥ രുചി കറികളിൽ മാത്രമല്ല വാഴയിലയുടെ മണത്തിലും കൂടിയാണെന്ന് ലോകം സമ്മതിച്ചിരിക്കുകയാണ്. എന്തായാലും കാലിഡോസ്കോപ്പിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കേൾക്കാം. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഓണത്തിന് പാസ്പോർട്ട് ഒക്കെ എടുത്ത് വാഴയിൽ പോയ കാര്യം നമ്മൾ കേട്ടു. ഇനി അബുദാബിയിലേക്ക് ചില ആളുകൾ പോയിട്ടുണ്ട്. അതാരാണെന്നറിയോ? നമ്മുടെ സാമ്പാറും ഇഞ്ചിക്കറിയും അതേപോലെ ഈ വാഴയിലയുടെ ഒപ്പം ചാർട്ടേഡ് ഫ്ലൈറ്റിലേക്ക് കയറി പറന്നേക്കാണ് അബുദാബിയിലേക്ക്. UAE 2.5 ലക്ഷത്തോളം വരുന്ന മലയാളികളുണ്ട്. ഈ മലയാളികൾക്ക് ഓണസദ്യ ഒരുക്കാനുള്ള പഴം, പച്ചക്കറി, പിന്നെ അതിൽ ഏറ്റവും VIP ആയിട്ടുള്ള വാഴയില എല്ലാം കൊച്ചിയിൽ നിന്ന് ചാർട്ടേഡ് വിമാനത്തിൽ കയറി അബുദാബിയിലേക്ക് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഒരു സിനിമയിലെ ഹീസ്റ്റ് ഓപ്പറേഷൻ പോലെയാണ് ഇതിന്റെ പ്ലാനിങ്ങും പരിപാടികളൊക്കെ നടന്നത്. അതെന്താണെന്ന് കേൾക്കണ്ടേ? ഞാൻ പറഞ്ഞുതരാം. എവിടെയും പോകരുത്. സ്റ്റേ ട്യൂൺ ടു കാലിഡോസ്കോപ്പ് ഓൺലി ഓൺ അഹല്യ FM 90.4. ഓണത്തിന് വെക്കേഷൻ ആഘോഷിക്കാൻ അബുദാബിയിലേക്ക് വണ്ടി കയറിയത് മലയാളികൾ മാത്രമല്ല, ചില ആളുകൾ കൂടി ഉണ്ട്. അതായത് സാമ്പാർ, ഇഞ്ചിക്കറി, വാഴയില ഇതൊക്കെ കൂടെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കയറി അങ്ങോട്ട് പറന്നപ്പോ ഒരു സിനിമയിലെ ഹീസ്റ്റ് ഓപ്പറേഷൻ പോലെയായിരുന്നു ഇതിന്റെ ഒരു പ്ലാനിങ്ങും പരിപാടികളും ഒക്കെ. കേരളം, തമിഴ്നാട്, കർണാടക ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ടാണ് വിഭവങ്ങളൊക്കെ ശേഖരിച്ചത്. കൃഷിയിടങ്ങളിൽ പോയി നേരിട്ട് സാധനങ്ങൾ ഏറ്റെടുത്ത് 14 വലിയ ട്രക്കുകളിൽ കൊച്ചിയിലെത്തിച്ച്, പിന്നെ പാക്കിംഗ് നടന്നത് വേറെ 6 ഡിഫറെന്റ് ആയിട്ടുള്ള കേന്ദ്രങ്ങളിലാണ്. കൊണ്ടോട്ടി, കൊച്ചി, നാഗർകോവിൽ, ഒടൻചിത്രം, തേനി, ഗുണ്ടൽപേട്ട് ഈ സ്ഥലങ്ങളിലൊക്കെയാണ് പാക്കിംഗ് നടന്നത്. വാഴയില വന്നത് മേട്ടുപ്പാളയം, പാലക്കാട് ഭാഗങ്ങളിൽ നിന്ന്, വയനാട്ടിൽ നിന്ന് നേന്ത്രപ്പഴം, വാഴക്കുളത്ത് നിന്ന് പൈനാപ്പിൾ എത്തി. പച്ചക്കറികളുടെ വലിയ സൈന്യം തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നെത്തി. കോഴിക്കോട് വിമാനത്താവളത്തിലെ വലിയ കാർഗോ വിമാനങ്ങളൊന്നും ഇറങ്ങാനായിട്ടുള്ള അനുമതിയില്ല. അപ്പൊ അതുകൊണ്ട് ഓണസദ്യയുടെ ബോർഡിംഗ് ഗേറ്റ് കൊച്ചിയായിരുന്നു. ചിന്തിച്ചു നോക്കിക്കേ, ഒരു സദ്യക്ക് പിന്നിൽ എത്ര പേരുടെ കൈകളാണുള്ളത്. കർഷകൻ മുതൽ ലോറി ഡ്രൈവർ വരെ, പാക്കിംഗ് തൊഴിലാളി മുതൽ പൈലറ്റ് വരെ, ഒടുവിൽ അബുദാബിയില് ഒരു മലയാളി വാഴയിലിങ്ങനെ നിവർത്തിവെച്ച് ചോറങ്ങിട്ട് വിളമ്പുമ്പോ അത് ഭക്ഷണം മാത്രമല്ല, നമ്മുടെ നാടിന്റെ മണം സമയത്തെത്തിച്ച ഒരു മുഴുവൻ യാത്രയുടെ വിജയമാണ്. ചില്ലറ കളികളൊന്നും അല്ല കേട്ടോ ഓണായിട്ട് നടക്കണേ. ഇതൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടോ വല്ല കാര്യങ്ങളും? ഇതൊക്കെ അറിയിക്കാൻ വേണ്ടി ഞാൻ എന്തായാലും കാലിഡോസ്കോപ്പിൽ കുറച്ച് സമയം കൂടെ ഇവിടെ ഉണ്ടാകും. നല്ല തകർപ്പൻ പാട്ടുകൾ കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം. കീപ് ഓൺ ലിസ്ണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കാലിഡോസ്കോപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ അഭിരാമി. അപ്പൊ ഇനി പറയാനുള്ളത്, ചിങ്ങം വന്നാൽ സ്വർണ്ണവില ഇങ്ങനെ കൂടുന്ന കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോ ഗോൾഡ് റേറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന വേറൊരു സംഗതിയുണ്ട്. അതെന്താന്ന് വെച്ചാൽ, നല്ല വെളുത്ത നിറമുള്ള നല്ല മണമുള്ള മുല്ലപ്പൂവില്ലേ, ഭയങ്കര വിലയാ പാലക്കാട് പൂ മാർക്കറ്റിൽ. കഴിഞ്ഞ ആഴ്ച 1 കിലോ മുല്ലപ്പൂവിന് 800 രൂപയായിരുന്നു വില. പിന്നെന്തായെന്ന് ചോദിച്ചാൽ, ഒറ്റയടിക്ക് ഒരൊറ്റയടിക്ക് 1400 രൂപയായിട്ടുണ്ട്. അതായത് ഒരു ദിവസം കൊണ്ട് 600 രൂപയുടെ ഒരു ലീപ് ജമ്പ്. ഇതിന് പിന്നിലെ 2 reasons ആണുള്ളത്. ഫസ്റ്റ് 1, കേരളത്തിലേക്ക് പൂവിന്റെ വലിയ പങ്കും എത്തിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. പിന്നെ ഇത്തവണ അവിടെ ഉൽപാദനം കുറച്ച് കുറവാണ്, മുല്ലപ്പൂക്കൾ അത്ര വിപുലമായിട്ട് അവരവിടെ കൃഷി ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ചിങ്ങമാസം തുടങ്ങിക്കഴിഞ്ഞാൽ കല്യാണ സീസൺ തുടങ്ങിയില്ലേ, അതുകൊണ്ട് ഡിമാൻഡ് അങ്ങോട്ട് കൂടിയപ്പോ പ്രൈസ് അങ്ങോട്ട് കൂടി. രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ, ഓണപ്പൂക്കളത്തിൽ മുല്ലപ്പൂന്നും നമ്മൾ അധികം ഉപയോഗിക്കാറില്ല. പക്ഷേ ഓണത്തിന് പുതിയ സെറ്റ് സാരിയും ഒക്കെ റെഡിയായി കഴിഞ്ഞാൽ, സെറ്റുമുണ്ടൊക്കെ റെഡിയായാൽ അതിനൊപ്പം മുടിയിൽ 2 മുഴം മുല്ലപ്പൂ എങ്കിലും മിനിമം വേണം. അത് നമ്മുടെ സ്ഥിരം ഡയലോഗാണ് അല്ലേ. അതുകൊണ്ട് ഓണം വരും

വെൽക്കം ബാക്ക്. കാലിഡോസ്കോപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഭിരാമിന്റെ കൂടെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരു കാർ വാങ്ങിക്കാൻ നിങ്ങൾ എത്ര രൂപ മുടക്കും? 10 ലക്ഷം, 50 ലക്ഷം, 1 കോടി? എന്നാ ഒരു മനുഷ്യന്റെ കാര്യം പറയട്ടെ, 330 കോടിയിലധികം, അതായത് കൃത്യമായ കണക്ക് എനിക്കറിയില്ല, എന്തായാലും 330 കോടി ഉണ്ട് ഉറപ്പാണ്. അതിനധികം കൊടുത്ത ഒരു കാർ ഒരാള് വാങ്ങി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ മതിയാകൂ. ബിസിനസ്സുകാരനായിട്ടുള്ള ഹെർബേ വെർട്ടൈം ഫെറാറിയുടെ ആദ്യത്തെ ഇലക്ട്രിക് കാർ ലൂസ് ചേസിസ് സീറോ ലേലത്തിൽ സ്വന്തമാക്കി. വില 330 കോടി പ്ലസ്. അതേക്കുറിച്ച് ഞാൻ പറയാം കാലിഡോസ്കോപ്പിൽ. ബട്ട് അതിന് മുന്നേ നമ്മൾ ഈ കാറിന്റെ വിശേഷവും ഇത്രയും വില കൂടിയ കാറിന്റെ കാര്യമൊക്കെ പറയുന്നതിന് മുന്നേ പാട്ടുകൾ കേൾക്കണ്ടേ? തകർപ്പൻ പാട്ട് കേട്ട് നമ്മുടെ മൈൻഡും മൂഡൊന്ന് സെറ്റാക്കിയിട്ട് വേഗം തിരിച്ചെത്താം. കാലിഡോസ്കോപ്പ് ആണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ബിസിനസ്സുകാരനായിട്ടുള്ള ഹെർബേ വെർട്ടെയുമാണ് കേട്ടോ. ഫെറാറിയുടെ ആദ്യത്തെ ഇലക്ട്രിക് കാർ ലൂസ്റ്റാസിസ് സീറോ ലേലത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. 330 crores പ്ലസ് ആണ് ഇതിന്റെ വില എന്ന് പറയുന്നത്. ഇതൊരു സാധാരണ ലിമിറ്റഡ് എഡിഷൻ വണ്ടിയല്ല. നമ്മളിപ്പോൾ സാധാരണ അങ്ങനെ പറയാറുണ്ടല്ലോ, ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ് അപ്പം അതിന് കുറച്ച് വില കൂടുതലാണ്, പിന്നെ ഫെറാറിയാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഈ മോഡലിൽ ലോകത്ത് ഒരേ ഒരു കാറ് മാത്രമേ ഫെറാറി നിർമ്മിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മോണ്ട്രേ കാർ മേളയിലെ ലേലത്തിൽ ഇത് ചരിത്രം കുറിച്ചു. ഈ കാർ ഇതുവരെ റോഡിൽ ഓടിയിട്ടില്ല. 1 kilometer പോലും സഞ്ചരിക്കുന്നതിന് മുന്നേ ലോകത്തിലെ ഏറ്റവും വില കൂടിയ ബ്രാൻഡ് ന്യൂ കാർ എന്ന റെക്കോർഡും സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പുതിയ കാർ വാങ്ങിയാൽ ആദ്യം പൂജയും പിന്നെ ഒരു ലോങ് ഡ്രൈവും ഒക്കെ ആയിരിക്കുമല്ലോ. പക്ഷേ ഇത് നേരെ ചരിത്രത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ഫെറാറിയുടെ ആദ്യത്തെ ഇലക്ട്രിക് കാർ ലൂസ്റ്റാസിസ് സീറോ, അത് ലേലത്തിൽ സ്വന്തമാക്കിയ ബിസിനസ്സുകാരന്റെ പേരാണ് ഹെർബേ വെർട്ടെ. എന്തായാലും നമുക്കിനി കാലിഡോസ്കോപ്പില് ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് പറഞ്ഞിങ്ങനെ വന്നപ്പോഴത്തേക്കും ഇന്നത്തെ ടൈം ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. എനിക്കിവിടെ നിന്ന് പോകാനുള്ള സമയമായി എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ക്ലോക്ക്. അപ്പോ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം അവസാനിക്കാറായപ്പോ, കാലിഡോസ്കോപ്പിന്റെ സമയം അവസാനിക്കാറായപ്പോ ഞാൻ ദാ പതുക്കെ ഇങ്ങോട്ട് പോവാണ്. ടാറ്റാ, ബൈ.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ മണല് കലർന്ന പറമ്പുകളിലും നെൽപ്പാടങ്ങളുടെ വരമ്പുകളിലും നിലക്കടല അഥവാ കപ്പലണ്ടി കൃഷി വ്യാപകമായിരുന്നു, ശരിയല്ലേ? പറമ്പിൽ നിന്നും കുഴിച്ചെടുത്ത് പച്ചയായി പുഴുങ്ങി തിന്നുന്ന ആ പഴയ കപ്പലണ്ടിയുടെ രുചി ഇന്നും നമ്മളിൽ പലരുടെയും ഓർമ്മകളിലുണ്ട്. എന്നാൽ കാലക്രമേണ കേരളത്തിൽ ഇതിൻ്റെ ഉൽപ്പാദനം കുറയുകയും നമ്മൾ അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തു. കുറഞ്ഞ ജലലഭ്യതയുള്ള പ്രദേശങ്ങളിലും വെറുതെ കിടക്കുന്ന പറമ്പുകളിലും വളരെ കുറഞ്ഞ ചെലവിൽ മികച്ച വരുമാനം നേടിത്തരാൻ നിലക്കടല കൃഷിക്ക് കഴിയും. എങ്ങനെ വിജയകരമായി നിലക്കടല കൃഷി ചെയ്യാം, എന്തൊക്കെയാണ് ഇതിന്റെ പരിപാലന രീതികൾ, എത്രത്തോളം വരുമാന സാധ്യത ഇതിനുണ്ട് എന്നതിനെ കുറിച്ചെല്ലാം ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ വിശദമായി അറിയാം. നമസ്കാരം, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് കൂടെയുണ്ട് ഞാൻ സുനിൽ. കേരളത്തിന്റെ കാലാവസ്ഥയ്ക്കും മണ്ണിനും ഏറ്റവും അനുയോജ്യമായ വിളകളിൽ ഒന്നാണ് നിലക്കടല. ഇന്ന് മാർക്കറ്റിൽ എപ്പോഴും ഉയർന്ന വിലയുള്ള ഒന്നാണ് പച്ചക്കപ്പലണ്ടിയും ഉണക്കിയ കടലയുമൊക്കെ. നമ്മുടെ നാട്ടില് പച്ചക്കപ്പലണ്ടിക്കും വറുത്ത കടലയ്ക്കും ഒരുപോലെ ആവശ്യക്കാരുള്ളതുകൊണ്ട് വിപണനത്തിന് യാതൊരുവിധ തടസ്സവും നേരിടേണ്ടിയും വരുന്നില്ല. വലിയ രീതിയിൽ നനയ്ക്കാനോ രാസവളങ്ങൾ നൽകാനോ ആവശ്യമില്ലാത്ത ഒരു ലളിതമായ വിള കൂടിയാണ് ഇത്. കപ്പലണ്ടി വിത്തുകൾ നട്ട് ഏകദേശം 100 മുതൽ 120 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, അതായത് ഒരു 3-4 മാസങ്ങൾക്കുള്ളിൽ തന്നെ വിളവെടുക്കാനായിട്ട് സാധിക്കും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് വളരെ കുറഞ്ഞ കാലയളവ് കൊണ്ട് മികച്ച ലാഭം കൊയ്യാനായിട്ട് സാധിക്കും. തെങ്ങിൻ തോപ്പുകളിലെ ഇടവിളയായിട്ടോ നെൽകൃഷിക്ക് ശേഷമുള്ള വരിപ്പാടങ്ങളിലോ മറ്റ് തരിശു ഭൂമികളിലോ നിലക്കടല വളരെ വിജയകരമായിട്ട് പരീക്ഷിക്കുകയും ചെയ്യാം. കുറഞ്ഞ ചെലവിൽ ഉയർന്ന ആദായം ആഗ്രഹിക്കുന്ന കർഷകർക്ക് ധൈര്യമായി തിരഞ്ഞെടുക്കാവുന്ന ഒന്നാണ് നിലക്കടല കൃഷി. ഇനി നിലക്കടല കൃഷിക്ക് അനുയോജ്യമായ മണ്ണും കാലാവസ്ഥയും എങ്ങനെയാണെന്നറിയാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. നിലക്കടല കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മണ്ണിന്റെ സ്വഭാവമാണ്. ഇളക്കമുള്ള മണൽ കലർന്ന എക്കൽ മണ്ണാണ് ഇതിന് ഏറ്റവും അനുയോജ്യം. കളിമണ്ണ് രസമുള്ളതോ വെള്ളം കെട്ടിക്കിടക്കുന്നതോ ആയ സ്ഥലങ്ങളിൽ ഇത് കൃഷി ചെയ്യരുത്. മണ്ണിനടിയിലാണ് കടലക്കായകൾ ഉണ്ടാകുന്നത് എന്നതുകൊണ്ട് തന്നെ മണ്ണ് നല്ലതുപോലെ ഇളക്കമുള്ളതായിരിക്കണം. എങ്കിൽ മാത്രമേ പൂവിട്ട ശേഷം ഉണ്ടാകുന്ന കമ്പുകൾ എളുപ്പത്തിൽ മണ്ണിലേക്ക് ഇറങ്ങിപ്പോവുകയും അതിൽ കായകൾ പിടിക്കുകയും ചെയ്യുകയുള്ളൂ. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന തുറസായ സ്ഥലങ്ങളാണ് ഇതിനു വേണ്ടത്. കടുത്ത മഴക്കാലമൊക്കെ ഒഴിവാക്കി മഴ അവസാനിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വേനലിന്റെ തുടക്കത്തിലോ കൃഷി ഇറക്കുന്നതാണ് കൂടുതൽ വിളവ് ലഭിക്കാനായിട്ട് സഹായിക്കുന്നത്. നിലക്കടല കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി വിത്ത് തെരഞ്ഞെടുപ്പും ഇനങ്ങളെയും കുറിച്ച് പറയാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വിജയകരമായ നിലക്കടല കൃഷിക്ക് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. തമിഴ്നാട് കാർഷിക സർവകലാശാലയുടെയും കേരള കാർഷിക സർവകലാശാലയുടെയും നിർദ്ദേശിത ഇനങ്ങളായ TMV2, TMV7, TG37A എന്നിവയെല്ലാം തന്നെ കൃഷിക്ക് തിരഞ്ഞെടുക്കാം. കടലത്തോട് പൊളിച്ച് ഉള്ളിലെ ആരോഗ്യമുള്ള കേടില്ലാത്ത മണികളാണ് നടാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഒരു ഏക്കറിലേക്ക് ഏകദേശം 35 മുതൽ 40 കിലോഗ്രാം വരെ വിത്ത് ആവശ്യമായിട്ട് വരും. വിത്തുകൾ നടുന്നതിന് മുമ്പ് പൂപ്പൽ ബാധ തടയാനായിട്ട് ട്രൈക്കോഡെർമ ഉപയോഗിച്ച് വിത്ത് ചികിത്സ നടത്തുന്നത് നല്ലതാണ്. നടുന്നതിന് തൊട്ടു മുമ്പ് മാത്രം തോട് പൊളിച്ചെടുക്കുന്ന വിത്തുകൾക്ക് മുളക്കൽ ശേഷി കൂടുതലായിരിക്കും. വിത്തുകൾ വെള്ളത്തിൽ കുതിർക്കേണ്ട കാര്യമില്ല, ഈർപ്പമുള്ള മണ്ണിൽ നേരിട്ട് പാകാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നിലക്കടലയുടെ നടീൽ രീതി എന്ന് മനസ്സിലായില്ലേ? ഇനി നിലമൊരുക്കലിനെ കുറിച്ച് പറയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നിലക്കടല കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നിലമൊരുക്കലും അതുപോലെ തന്നെ നടീൽ രീതിയെക്കുറിച്ചും പറഞ്ഞുതരാം. മണ്ണ് രണ്ടോ മൂന്നോ തവണ നന്നായിട്ട് ഉഴുതോ കിളച്ചോ പൊടിയാക്കണം. ആഴത്തിൽ കിളയ്ക്കുന്നത് വേരുകൾ നന്നായി പടരാനും കായ്കൾ വലുപ്പമുള്ളതാകാനും സഹായിക്കും. അവസാനവട്ട കിളയ്ക്ക് മുമ്പായി ഏക്കറിന് 2 മുതൽ 3 ടൺ ജൈവവളമോ ഉണങ്ങിയ ചാണകപ്പൊടിയോ ചേർത്ത് കൊടുക്കണം. മണ്ണിൽ വരികൾ തമ്മിൽ 1 അടിയും ചെടികൾ തമ്മിൽ 1.5 അടിയും അകലം പാലിച്ച് വിത്തുകൾ നടാം. അതായത് 30 സെന്റിമീറ്ററും 15 സെന്റിമീറ്ററും അകലം. ഏകദേശം 4 മുതൽ 5 സെന്റിമീറ്റർ ആഴത്തിൽ മാത്രം വിത്തുകൾ നിക്ഷേപിച്ച് മണ്ണുകൊണ്ട് മൂടണം. വരികളായി നടുന്നത് ഭാവിയിൽ കള പറിക്കാനും ചെടിയുടെ ചുവട്ടിൽ മണ്ണ് കൂട്ടിക്കൊടുക്കാനും വളരെ എളുപ്പമായിരിക്കും. നട്ട ഉടൻ തന്നെ നേരിയ രീതിയിൽ നനച്ചു കൊടുക്കുന്നത് വിത്തുകൾ വേഗത്തിൽ മുളച്ചു വരാനായിട്ട് തുണയാവുകയും ചെയ്യും. നിലക്കടല കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വളപ്രയോഗത്തെക്കുറിച്ചും മറ്റ് പരിപാലനങ്ങളെയും കുറിച്ചും അറിയാം മനോഹരമായ ഒരു പാട്ട്.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പയറുവർഗത്തിൽപ്പെട്ട ചെടിയായതുകൊണ്ട് തന്നെ നിലക്കടലയുടെ വേരുകളിലെ ബാക്ടീരിയകൾക്ക് അന്തരീക്ഷത്തിലെ നൈട്രജൻ സ്വീകരിക്കാനായിട്ട് കഴിവുണ്ട്. അതുകൊണ്ട് നൈട്രജൻ വളങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ നൽകേണ്ട കാര്യമുള്ളൂ. എന്നാൽ ഫോസ്ഫറസ്, കാൽസ്യം എന്നിവ ഇവയ്ക്ക് അത്യാവശ്യമാണ്. ചെടികൾ പൂവിടുന്ന സമയത്ത്, അതായത് നട്ടൊരു 30-35 ദിവസത്തിനുള്ളിൽ, ഹെക്ടറിന് 200 കിലോഗ്രാം ജിപ്സം നൽകുന്നത് നിലക്കടല കൃഷിയിൽ വളരെ നിർണായകമാണ്. ജിപ്സത്തിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യവും സൾഫറും കപ്പലണ്ടിയുടെ തോട് കട്ടിയുള്ളതാകാനും ഉള്ളിലെ പരുപ്പ് നന്നായിട്ട് വലുപ്പം വയ്ക്കാനും സഹായിക്കും. ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ എല്ലുപൊടിയും ചാണകപ്പൊടിയും ചാരവും ചേർത്ത മിശ്രിതം അടിവളമായും വളർച്ചയുടെ ഘട്ടത്തിലും നൽകാം. ചുവട്ടിൽ മണ്ണ് അയവുള്ളതായി നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കണം. ഇനി മണ്ണുകൂട്ടൽ. ഈ നിലക്കടല കൃഷിയിൽ മണ്ണുകൂട്ടൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെക്കുറിച്ചറിയാം മനോഹരമായ പാട്ടിനു ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നിലക്കടല കൃഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് പൂവിട്ട ശേഷമുള്ള പെഗ്ഗിംഗ് പ്രക്രിയ. മഞ്ഞപ്പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ അവയിൽ നിന്നും സൂചി പോലെയുള്ള കമ്പുകൾ താഴേക്ക് വളർന്ന് മണ്ണിലേക്ക് തുളച്ചു കയറും. ഈ കമ്പുകളുടെ അറ്റത്താണ് കടലക്കായകൾ രൂപപ്പെടുന്നത്. ചെടികൾ പൂവിട്ട് കമ്പുകൾ മണ്ണിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ചെടിയുടെ ചുവട്ടിലേക്ക് മണ്ണ് കൂട്ടിക്കൊടുക്കണം. ഈ സമയത്ത് മണ്ണ് നല്ല ഇളക്കമുള്ളതായിരിക്കണം. ഈ ഒരു ഘട്ടത്തിൽ തോട്ടത്തിൽ നടക്കുകയോ മണ്ണ് കടുപ്പമാക്കുകയോ ചെയ്യരുത്. കമ്പുകൾ മണ്ണിലേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ മണ്ണിൽ കൃത്യമായ ഈർപ്പം ഉണ്ടായിരിക്കണം. വരൾച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ കമ്പുകൾക്ക് മണ്ണിലേക്ക് തുളച്ചു കയറാനായിട്ട് സാധിക്കാതെ വരികയും വിളവ് വൻതോതിൽ കുറയുകയും ചെയ്യും. ഇനി ജലസേചനവും അതുപോലെ തന്നെ രോഗനിയന്ത്രണവും എങ്ങനെയാണെന്നറിയാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നിലക്കടല കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നിലക്കടല കൃഷിയിലെ ജലസേചനവും രോഗനിയന്ത്രണവും എങ്ങനെയാണെന്ന് പറയാം. നിലക്കടലയ്ക്ക് അമിതമായ വെള്ളം ആവശ്യമില്ല എങ്കിലും വിത്ത് മുളയ്ക്കുന്ന സമയത്തും പൂവിടുന്ന സമയത്തും കായ്കൾ പിടിക്കുന്ന ഘട്ടത്തിലും മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പമുണ്ടായിരിക്കണം. തുള്ളി നനയാണ് ഏറ്റവും അനുയോജ്യം. സാധാരണയായിട്ട് ഇലകളിൽ കാണപ്പെടുന്ന ടിക്ക മാരി അഥവാ ഇലപ്പുള്ളി രോഗമാണ് നിലക്കടലയെ ബാധിക്കുന്ന പ്രധാന വില്ലൻ. ഇലകളിൽ കറുത്ത പുള്ളികൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ മൺസൂൺ കാലങ്ങളിൽ സ്യൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് രോഗം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും. വേരുതുറപ്പൻ പുഴുക്കളെയോ ചിതലുകളെയോ പ്രതിരോധിക്കാനായിട്ട് മണ്ണിൽ വേപ്പും പിണ്ണാക്ക് ചേർക്കുന്നത് നല്ലതാണ്. കൃത്യമായ ഇടവേളകളിൽ കളകൾ പറിച്ചു മാറ്റുന്നത് ചെടികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. നിലക്കടല കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ വിളവെടുപ്പ് എങ്ങനെയൊക്കെയാണെന്നറിയാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത് നിലക്കടല കൃഷിയെ കുറിച്ചാണ് ഇന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അതിന്റെ വിളവെടുപ്പിനെ കുറിച്ച് അറിയാം. ചെടിയുടെ അടിയിലെ ഇലകൾ മഞ്ഞ നിറമായിട്ട് ഉണങ്ങാൻ തുടങ്ങുമ്പോഴാണ് വിളവെടുപ്പ് സമയമാകുന്നത്. സാമ്പിളായി ഒന്നോ രണ്ടോ ചെടികൾ പിഴുതു നോക്കി തോടിനുള്ളിലെ കടലയ്ക്ക് തവിട്ട് നിറമായിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താം. മണ്ണ് ഈർപ്പമുള്ള സമയത്ത് ചെടി മുഴുവനായിട്ട് പിഴുതെടുക്കാം. വരുമാന സാധ്യത പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഏക്കറിൽ നിന്ന് ശരാശരി 800 മുതൽ 1200 കിലോഗ്രാം വരെ പച്ചക്കപ്പലണ്ടി ഉൽപ്പാദിപ്പിക്കാം. വിപണിയിൽ പച്ചക്കപ്പലണ്ടിക്ക് കിലോയ്ക്ക് 70 മുതൽ 100 രൂപ വരെ വില ലഭിക്കാറുണ്ട്. അതായത് ഒരു ഏക്കറിൽ നിന്ന് ഏകദേശം 70,000 മുതൽ 1,00,000 രൂപ വരെ വരുമാനം നേടാം. ഉൽപാദന ചെലവ് വളരെ കുറവായതുകൊണ്ട് അതായത് ഒരു ഏക്കറിന് 20,000 മുതൽ 25,000 രൂപയേ ഉൽപാദന ചെലവ് ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കർഷകന് 3-4 മാസം കൊണ്ട് മികച്ച അറ്റാദായം ഇതിലൂടെ സ്വന്തമാക്കുകയും ചെയ്യാം. കൂടാതെ വിളവെടുത്ത ശേഷമുള്ള കടലച്ചെടിയുടെ ഭാഗങ്ങൾ ആടുകൾക്കും പശുക്കൾക്കും മികച്ച പോഷക ഗുണമുള്ള തീറ്റയായിട്ടും ഉപയോഗിക്കാം. നമ്മുടെ നാട്ടിലെ പറമ്പുകളില് മറന്നുപോയ നിലക്കടല കൃഷി വീണ്ടും ആരംഭിക്കുന്നത് കർഷകർക്കൊരു മികച്ച അധിക വരുമാന മാർഗമാണ്. കുറഞ്ഞ പരിചരണവും കുറഞ്ഞ ജലലഭ്യതയും മാത്രം ആവശ്യമുള്ള നിലക്കടല കൃഷിയിലൂടെ നിങ്ങളുടെ തരിശ് നിലങ്ങളെ പൊന്നുവിളയുന്ന കൃഷിയിടങ്ങളാക്കി മാറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാ.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ ദേ സമയം 12 മണിയായിരിക്കുകയാണ്. 12 മണിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് പാട്ടിനുള്ള സമയമാണ്. 12 മണി മുതൽ 2 മണി വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ലൈവ് ആയിട്ട് പ്ലേ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ ആ ഡ്യൂട്ടിയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യണം. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് നല്ല കുട്ടികളായിട്ട് പാട്ട് ചോദിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ റിക്വസ്റ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി കാരണം നമ്മുടെ നമ്പർ മറന്നു വരുത്, 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മാത്രമാണ് എനിക്ക് നിങ്ങളുടെ ഫോണ് പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് വിളിക്കുന്ന സമയത്ത് നോർമൽ കോളിൽ തന്നെ മാക്സിമം വിളിക്കാൻ നോക്കുക. പല ആൾക്കാരും നമ്മൾ വാട്സപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോൾ എടുക്കാനോ കണക്ട് ചെയ്യാനോ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം, മാക്സിമം നോർമൽ കോളുകൾ തന്നെ വിളിക്കാൻ നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിലാണ് നിങ്ങൾ അവൈലബിൾ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വാട്സപ്പിൽ എനിക്ക് ടെക്സ്റ്റ് മെസ്സേജസ് ആയിട്ട് അയക്കണം. ഏത് പാട്ടാണ്, ഏത് മൂവിയിലെ ആണെന്ന് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കൂടെ എളുപ്പമായിരിക്കും. ചിലപ്പോൾ പഴയ പാട്ടുകളാണെങ്കിൽ എനിക്ക് അത്ര കണക്ട് ചെയ്യണം എന്നില്ല. അപ്പം അതുകൊണ്ട് കുറച്ച് പഴയ പാട്ടുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഏത് പാട്ടാണ്, ഏത് സിനിമയാണ്, പ്ലസ് നിങ്ങൾ ആർക്കാണ് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം കൂടെ അതിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ആൻഡ് അതിനൊപ്പം തന്നെ ചിലപ്പോൾ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇൻസ്റ്റഗ്രാം ഒക്കെയാണ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജസ് അയക്കാം. അഹലിയ FM 90.4 എന്ന് പറഞ്ഞ പേജ് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ അവൈലബിൾ ആണ്. അവിടെ നിങ്ങൾ ഡി എം ചെയ്യുകയാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് പാട്ട് വെച്ചുതരും. അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ആൻഡ് മാക്സിമം ഒരു 1:30 പാട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വേഗം വേഗം പാട്ടുകൾ വെച്ചുതരും. ഒരു 1:45 ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും പലരും എന്നോട് പാട്ട് ചോദിക്കുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് വെച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ സ്ലോട്ടുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഫില്ലായിപ്പോൾ. അപ്പോൾ എന്ത് ചെയ്യണം, നേരത്തെ പാട്ടുകൾ ചോദിച്ചാൽ നേരത്തെ പാട്ടുകൾ വെച്ചുതരാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡി ആയിരിക്കുന്നത് RG ഹീരാണോ അഹല്യ FM. എന്തായാലും ഇൻസ്റ്റന്റ് പാട്ടിൽ ആദ്യം പ്ലേ ചെയ്യാൻ പോകുന്ന പാട്ട് ഏതാണെന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരിക്കുകയായിരുന്നു. എനിക്കറിയാം ഓണമൊക്കെ കഴിഞ്ഞു, പലരും എന്താ പറയുക അവരുടെ വർക്ക് ലൈഫിലേക്ക് അല്ലെങ്കിൽ കോളേജ് സ്കൂൾ ലൈഫിലേക്കൊക്കെ തിരിച്ചു കയറിയ ഒരു സമയമാണ്, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഏത് പാട്ട് ചോദിക്കണം എന്നിങ്ങനെ കൺഫ്യൂഷനിലിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലേക്ക് ഏത് പാട്ട് ഇന്ന് പ്ലേ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഓടിപ്പന്ന പാട്ട് എന്ന് പറയുന്നത് രാവണപ്രഭു എന്ന സിനിമയിലെ അറിയാതെ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. ഞാൻ പൊതുവെ ഒരു ചിത്രചേച്ചി ഫാൻ തന്നെയാണ്, നമ്മളെ കേരളത്തിലുള്ള എല്ലാവരെയും പോലെ തന്നെ. പക്ഷേ ചിത്രചേച്ചിയുടെ പാട്ടുകൾ എന്നതിനേക്കാൾ അപ്പുറത്ത് ഈ പാട്ട് ഇതിൻ്റെ ലിറിക്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ വരികൾ വളരെ ഒരു ഡീപ്പായിട്ടുള്ളൊരു ലവ്നെ പറ്റി സംസാരിക്കുന്ന ഒരു പാട്ടാണ്. ആൻഡ് അതിന് മാത്രമല്ല ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് പാടിയിട്ടുള്ളൊരു പാട്ടും കൂടിയാണ്. എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ ഒക്കെ ഞാനിങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് എന്ത് ഭംഗിയായിട്ടാണ് ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു പാട്ടിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഒരാൾക്ക് മാത്രം ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമില്ല അല്ലേ. ആ പാട്ടിൽ എല്ലാവർക്കും ഈക്വൽ കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പം അറിയാതെ എന്നുള്ളൊരു പാട്ട് പറയുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പേരിതിൽ ഓർക്കണം അല്ലേ. കമ്പോസ് ചെയ്ത ആള്, പാടിയ ആള്, അങ്ങനെ ലിറിക്സ് എഴുതിയ ആൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എന്തായാലും ഒരു ആന്റണി പെരുമ്പാവൂർ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്, രഞ്ജിത്ത് എഴുതി ഡയറക്റ്റ് ചെയ്തൊരു പടമാണ്. ആൻഡ് അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ BGM ആയിക്കോട്ടെ, മോഹൻലാൽ, നെപ്പോളിയൻ, വസുന്ധര, ഇന്നസെന്റ്, സിദ്ദിഖ്, വിജയരാഘവൻ, അങ്ങനെ ഒത്തിരി പേരിറങ്ങുന്ന ഒരു സിനിമയാണ് ആക്ച്വലി. അപ്പോൾ ഇത് P. Jayachandran ആൻഡ് ചിത്രചേച്ചിയുടെ ഒരു വോയിസിൽ ഇത് കേൾക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു സുഖം ശരിക്കും ഇന്ന് നമ്മൾ വീണ്ടും എൻജോയ് ചെയ്യാൻ പോവാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതുപോലെ പല പാട്ടുകളും നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം, വിളിക്കാം. ആൻഡ് സുരേഷ് പീറ്റേഴ്സ് ആണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിട്ടുള്ളത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ്. അപ്പോൾ K. Chitrayum P. Jayachandranും ചേർന്ന് പാടിയിട്ടുള്ള രാവണപ്രഭു സിനിമയിലെ ഈ പാട്ടാണ് ആദ്യമായിട്ട് നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലെ എന്റെ ഫേവറേറ്റ് സോങ് കേൾക്കാൻ പോകുന്നത്. ആൻഡ് വഴിയെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ നിങ്ങൾ കേൾക്കും. അപ്പോൾ വേഗം വേഗം വിളിക്കണം, നമ്പർ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. 8281509000 എന്നുള്ളതാണ് നമ്പർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അഹല്യ FM 90.4 എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പേജിലും നിങ്ങൾക്ക് പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാം. അപ്പോൾ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ നിങ്ങളുടെ കൂടെ അഹല്യ FM 90.4 ഇൻസ്റ്റന്റ് പാട്ടുമായി. ദിസ് ഇസ് RG ഹീര, സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. 12 മണി കഴിഞ്ഞ് 9 മിനിറ്റും കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ഇൻസ്റ്റന്റ് പാട്ട്. അതായത് 12 മണി മുതൽ 2 മണി വരെ നിങ്ങൾ ചോദിക്കുന്ന പാട്ടുകൾ പ്ലേ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു 1-2 സെക്കൻഡ് മുന്നിൽ നമുക്കൊരു കോൾ ഉണ്ടായിരുന്നു. ജോസ് മാഷാണ് നമ്മൾ വിളിച്ചത്. ജോസ് മാഷ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ജാനകി അമ്മ പാടിയിട്ടുള്ള ഏത് പാട്ടായാലും കുഴപ്പമില്ല, വെച്ച് തരണം എന്നാണ് പറഞ്ഞത്. ഡെഡിക്കേഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ജോസ് മാഷിന് വേണ്ടിയിട്ടാണ് ജാനകി അമ്മ പാടിയിട്ടുള്ള പാട്ട് നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ചാന്ത്പുട്ട് എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ് ഞാൻ വെച്ചു കൊടുക്കാൻ പോകുന്നത്. എനിക്കും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, അതുകൊണ്ടാണ് ഈ പാട്ട് പ്ലേ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ആ പാട്ടാണ് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത്. അതിനുശേഷം എനിക്കിതേ ഇൻസ്റ്റഗ്രാമിലല്ല, വാട്സപ്പിലാണ് ഇതേ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് അഹല്യ, നമസ്കാരം. പട്ടാളം മൂവി സോങ് ഡിങ്കിരി ഡിങ്കിരി ഡിങ്കിരി പട്ടാളം എന്ന ഗാനം വെച്ച് തരുമോ? സഹദേവൻ ഫ്രം ഇടുക്കിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ സഹദേവൻ ചേട്ടന് വേണ്ടിയിട്ട് നമ്മള് ഡിങ്കിരി പട്ടാളം എന്ന് പറഞ്ഞ പാട്ടും കേൾക്കാൻ പോകുന്നത്. രണ്ടും നല്ല പാട്ടുകളാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്കൂൾ ടൈമിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള പാട്ടാണ്. എന്റെയൊക്കെ സ്കൂൾ ടൈമിൽ ഞാൻ കുറെ എൻജോയ് ചെയ്തിട്ടുള്ള പാട്ടുകളാണ്. അപ്പൊ ഈ രണ്ട് പാട്ടാണ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇൻസ്റ്റന്റ് പാട്ടിൽ. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വിളിക്കണം. വിളിക്കേണ്ട നമ്പർ 8281509000, 8281509000, 8281509000 എന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വെച്ച് തരാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് ആർജി ഹീരാണ് അഹല്യ എഫ് എം 90.4. സോ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. സമയം 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിരിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റന്റ് പാട്ടാണ് ഓണാഹലി FM 90.4. ഇഷ്ടമുള്ള പാട്ടുകളുടെ ഇഷ്ടം പോലെ വെച്ചിരുന്ന ഒരു ഷോ ആണ് നമ്മുടെ ഇൻസ്റ്റന്റ് പാട്ട് എന്ന് പറയുന്നത്. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, മെസ്സേജസ് അയക്കുന്നുണ്ട്. എന്തായാലും എന്റെ അടുത്ത പാട്ട് ആർക്കാണ് എന്നാണ് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഞാൻ വിചാരിച്ചു റാൻഡമായിട്ട് നമുക്കൊരു വാട്സപ്പ് മെസ്സേജ് നമുക്ക് നോക്കാം. ഹായ് മാം, ജിജീഷ് ഫ്രം നൊമ്പിക്കോട്. പ്ലീസ് പ്ലേ അമ്മായൻ റേക്കാത് ഉയരിലേ ഫോർ മൈ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ജിജേഷ് എന്നാണ് തോന്നുന്നു. അപ്പോൾ ജിജേഷിന് വേണ്ടിയിട്ടാണ്, ജിജേഷിന്റെ അമ്മയ്ക്ക് സ്പെഷ്യലായിട്ടൊരു ഡെഡിക്കേഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അമ്മായി റഴിക്കാതെ ഉയരില്ലേ എന്ന് പറയുന്ന പാട്ട് നമ്മൾ എന്തായാലും കേൾക്കും. ഓക്കെ, ആൻഡ് അടുത്ത മെസ്സേജ് ആരാണ് അയച്ചിരിക്കുന്നത് വാട്സപ്പിലെന്ന് ഞാൻ നോക്കുകയാണ്. യെസ്, ദിവ്യ സന്തോഷാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് ഡിയർ അഹല്യ, ഇന്നലെ എന്റെ ഏട്ടന്റെ പിറന്നാളായിരുന്നു. സുരേഷ് ഏട്ടന് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കണേ. കൂടെ ഒരു പാട്ടും കൊടുക്കണേ, വെൽക്കം ടു കൊടൈക്കനാൽ ഫിലിമിലെ സ്വയം മറന്നുവോ 1000 ആശംസകളോടെ ധന്യ ദിവ്യ സന്തോഷ് കൊടുങ്ങല്ലൂർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സുരേഷ് ഏട്ടനാണ് ഒരു ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ സുരേഷ് ഏട്ടാ, അല്ല സുനിലേട്ടാ, അല്ല സുരേഷ് ഏട്ടാ, ഓക്കെ സുരേഷ് ഏട്ടൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ സുരേഷ് ഏട്ടന് ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട്. ദിവ്യ സന്തോഷാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ സ്വയം മറന്നുപോ എന്ന് പറയുന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് പാട്ടുകളാണ് ഈ ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും പാട്ടുകൾ ചോദിക്കാം, ഇഷ്ടംപോലെ പാട്ടുകൾ വെച്ചുതരാൻ വേണ്ടി ഞാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ആർ ജി ഹീരയാണോ അഹല്യ FM ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. പാട്ട് കേട്ട് നമുക്ക് ഓടി വരാം. നമ്പർ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. 8218150900 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. 8218150900 എന്ന നമ്പറിലേക്ക് നോർമൽ കോളുകളാണ് വിളിക്കേണ്ടത്, വാട്സപ്പ് കോളുകളല്ല. നോർമൽ കോളായിട്ട് നിങ്ങൾക്ക് വിളിക്കാം. ഇനി വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. ഇനി അതുമല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ അഹല്യ FM 90.4 എന്ന് പറഞ്ഞ പേജിലേക്കും നിങ്ങൾക്ക് DM ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏതാണ് പാട്ട്, ഏത് മൂവിയാണ്, ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്നുള്ളതും കൂടെ അയച്ചാൽ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം നിങ്ങളുടെ കൂടെ അഹല്യ FM 90.4. ദിസ് ഇസ് RG ഹീറ. സ്റ്റേ ട്യൂൺഡ്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നീലസമ്പദ് വ്യവസ്ഥയിൽ ദ്വീപുകളുടെ മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വർണ്ണമത്സ്യങ്ങളുടെ ഉൽപ്പാദനവും വിതരണവും ലക്ഷ്യമിട്ട് ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ലി കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി ലക്ഷദ്വീപിൽ നിർവഹിച്ചു. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ കൂട്ടായ്മയിലെ അംഗങ്ങളുമായി സംവദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എസ്സിഒ നേതാക്കളുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിൽ പുതിയ സന്ദർശന ക്രമീകരണം ഏർപ്പെടുത്തി. സന്ദർശകരെ കാണുക ആഴ്ചയിൽ 3 ദിവസം മാത്രം. ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസ് സേനയ്ക്കുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 794 ആയി. 44 മലയാളികൾ കൂടി തിരികെയെത്തി. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. വാർത്തകൾ വിശദമായി. നീലസമ്പദ് വ്യവസ്ഥയിലും ദ്വീപുകളുടെ മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കേന്ദ്ര സർക്കാർ സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ പ്രത്യേക സാമ്പത്തിക മേഖലയുടെ ആകെയുള്ളതിൽ 1/6 ലക്ഷദ്വീപ് മേഖലയിൽ നിന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു.
1: Our great Lakshadweep alone accounts for nearly 1/6 of the India's exclusive economic zone. This is the true maritime strength of our great Lakshadweep islands. To move towards a new era of growth, sustainability and prosperity in island fisheries history and the blue economic revolution is to take off from today.
0: ലക്ഷദ്വീപിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് ഔട്ട്റീച്ച് പ്രോഗ്രാമിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കേന്ദ്ര ഫിഷറീസ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ചടങ്ങിൽ ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജനയുടെ വിവിധ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണവും നിർവഹിച്ചു. ദേശീയതലത്തിൽ വർണ്ണമത്സ്യങ്ങളുടെ ഉൽപ്പാദനവും വിതരണവും ലക്ഷ്യമിട്ട് ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ലി 2031 കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനവും ഉപരാഷ്ട്രപതി നിർവഹിച്ചു. കേന്ദ്ര സഹമന്ത്രി എസ് പി സിംഗ് ബാഗേ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 2 ദിവസത്തെ കേരളം ലക്ഷദ്വീപ് സന്ദർശനത്തിനായി എത്തിയ ഉപരാഷ്ട്രപതി വൈകിട്ട് കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങളിലും കോൺഫ്ലുവൻസ് 3.0 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും പങ്കെടുക്കും. പരിപാടികൾക്ക് ശേഷം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്ന് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും സമ്പൂർണ്ണ ഡ്രോൺ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിവരെയും വൈകിട്ട് 4 മുതൽ 6 മണിവരെയുമാണ് ഗതാഗത നിയന്ത്രണം. 2 ദിവസത്തെ സന്ദർശനത്തിനായി കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിഷ്കെക്കിൽ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ കൂട്ടായ്മയിലെ അംഗങ്ങളുമായി സംവദിച്ചു. മഹാത്മാഗാന്ധി സ്മാരക പാർക്കിലെ ഗാന്ധി പ്രതിമയിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. എസ്സിഒ ഉച്ചകോടിക്കിടെ റഷ്യ, കിർഗിസ്ഥാൻ, അർമേനിയ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി അദ്ദേഹം ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മധ്യേഷ്യൻ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന 6th വേൾഡ് നൊമാഡ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുക്കും. നാളെ 26th ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ 7% സാമ്പത്തിക വളർച്ചാ നിരക്ക് തുടർന്നു പോകാൻ സാധ്യതയെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഷിക്കാഗോയിലെ പ്രവാസി ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീമതി നിർമ്മലാ സീതാരാമൻ. അന്താരാഷ്ട്ര പ്രതിസന്ധിയെ തുടർന്ന് വിതരണ ശൃംഖലയിൽ തടസ്സങ്ങളുണ്ടായിട്ടും ഇന്ത്യയുടെ വളർച്ചാ വേഗത നിലനിൽക്കുമെന്ന് അവർ വ്യക്തമാക്കി. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പൊതു അവധിയല്ലാത്ത തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മുതൽ 5:30 വരെ സന്ദർശകർക്ക് മുഖ്യമന്ത്രിയെ കാണാം. പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതയുള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പരാതി പരിഹാര സെല്ലിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണും. ബുധനാഴ്ച മുതൽ പുതിയ ക്രമീകരണം നിലവിൽ വരും. കേരള പോലീസ് രാജ്യത്തെ പോലീസ് സേനകൾക്ക് മാതൃകയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസ് സേനയ്ക്കുണ്ടെന്നും ശ്രീ ചെന്നിത്തല പറഞ്ഞു. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിൽ പരിശീലനം പൂർത്തിയാക്കിയ കെഎപി എംഎസ്പി കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ദേശാഭിമാന ബോധത്തിനും ജനതാൽപര്യത്തിനും മുൻതൂക്കം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സേനയാണ് കേരള പോലീസ്. നമ്മുടെ ഭരണഘടന ഉറപ്പാക്കുന്ന പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യത പോലീസ് സേനാംഗങ്ങൾക്കുണ്ട്. ഈ സേനയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മിന്നൽ പ്രളയത്തെ തുടർന്ന് ജലവൈദ്യുത പദ്ധതികളിലെ തുരങ്കങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജ്ജിതമാക്കി നേപ്പാൾ. കാണാതായ 2500 പേരിൽ ഭൂരിപക്ഷവും ജലവൈദ്യുത പദ്ധതികളിലെ ജീവനക്കാരാണെന്നാണ് കരുതുന്നത്. ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരടങ്ങുന്ന സംഘം തുരങ്കത്തിനുള്ളിൽ അകപ്പെട്ടവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ പ്രതികരണമുണ്ടായിട്ടില്ല. കഴിഞ്ഞ ബുധനാഴ്ചയുണ്ടായ ദുരന്തത്തിൽ നേപ്പാളിൽ ഇതുവരെ 794 പേർ മരിച്ചതായാണ് ഔദ്യോഗിക കണക്ക്. ടിബറ്റിൽ 16 മരണം സ്ഥിരീകരിച്ചു. നേപ്പാളിൽ പ്രളയത്തെ തുടർന്ന് യാത്ര തടസ്സപ്പെട്ടിരുന്നവരിൽ 44 പേർ കൂടി കേരളത്തിലെത്തി. നേപ്പാളിൽ നിന്ന് ഇന്നലെ ബംഗളൂരുവിൽ എത്തിയിരുന്ന 47 അംഗ സംഘത്തിലെ 44 പേരാണ് ഇന്ന് കോഴിക്കോടെത്തിയത്. മറ്റ് 3 പേർ ട്രെയിനിൽ യാത്ര തിരിച്ചിട്ടുണ്ടെന്ന് യാത്രാ സംഘാടകർ ആകാശവാണിയോട് പറഞ്ഞു. ഇന്നലെ 13 പേരാണ് കേരളത്തിൽ തിരിച്ചെത്തിയിരുന്നത്. അതിനിടെ മാനസ സരോവർ യാത്രയ്ക്ക് പോയിരുന്ന 19 കേരളീയർ ഉൾപ്പെടെ 23 അംഗസംഘത്തിലെ 11 പേർ ഡൽഹിയിലെത്തി. ഇവരുടെ സംഘത്തിലെ 8 പേർ കാഠ്മണ്ഡുവിലാണെന്നും യാത്രാ സൌകര്യം ലഭിക്കുന്നതനുസരിച്ച് നാട്ടിലേക്ക് തിരിക്കുമെന്നും നോർക്കാ റൂട്ട്സ് അറിയിച്ചു. വിദേശ പൌരത്വമുള്ള 5 മലയാളികളുമായി ഇനിയും ആശയവിനിമയം സാധ്യമായിട്ടില്ലെന്നും നോർക്കാ റൂട്ട്സ് വ്യക്തമാക്കി. ബീഹാറിലെ ഗന്ധക് കോസി നദികളിലെ ജലനിരപ്പ് ഉയർന്നു. നേപ്പാളിലെ കടുത്ത വെള്ളപ്പൊക്കത്തെയും വൃഷ്ടിപ്രദേശങ്ങളിലെ കനത്ത മഴയെയും തുടർന്നാണ് ജലനിരപ്പ് ഉയർന്നത്. വെസ്റ്റ് ചമ്പാരൻ, ഈസ്റ്റ് ചമ്പാരൻ, സരൺ, ഗോപാൽഗഞ്ച് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഒഡീഷയിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ബർഗഡ് ജില്ലയിൽ ചുവപ്പ് ജാഗ്രതയും പടിഞ്ഞാറൻ ഒഡീഷയിലെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ആരംഭിച്ചിട്ട് ഇന്ന് 70 വർഷം പൂർത്തിയാകുന്നു. 1956 ഓഗസ്റ്റ് 31 പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ചെന്നൈ ആസ്ഥാനമാക്കിയുള്ള ദക്ഷിണ റെയിൽവേയുടെ ഏറ്റവും പഴക്കമേറിയ ഡിവിഷനാണ് പാലക്കാട്. 1861 തമിഴ്നാട്ടിലെ പോത്തന്നൂർ മുതൽ പട്ടാമ്പി വരെയുള്ള റെയിൽവേ ട്രാക്കിന്റെ പണി തുടങ്ങിയതോടെയാണ് പാലക്കാടിന്റെ റെയിൽവേ ചരിത്രം ആരംഭിക്കുന്നത്. ഒലവക്കോട് വഴി കടന്നുപോകുന്ന റെയിൽവേ ലൈനിന്റെ പരിസരത്തായതിനാൽ ഒലവക്കോട് ഡിവിഷൻ എന്നായിരുന്നു ആദ്യ പേര്. ഡിവിഷൻ വിഭജിച്ചാണ് 1979 തിരുവനന്തപുരം ഡിവിഷനും 2007 സേലം ഡിവിഷനും നിലവിൽ വന്നത്. ട്രെയിൻ കൺട്രോളിംഗ് കമ്പ്യൂട്ടർവൽക്കരണം ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത് പാലക്കാട് റെയിൽവേ ഡിവിഷനിലാണ്.
0: ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. ഉസ്ബെക്കിസ്ഥാനും ബംഗ്ലാദേശിനുമൊപ്പം ഗ്രൂപ്പ് ബിയിലാണ് ഇന്ത്യ. 2006 ശേഷം ആദ്യമായി ഏഷ്യൻ കപ്പ് യോഗ്യത നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ യുവനിര ഇറങ്ങുന്നത്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഗ്രൂപ്പ് ബിയിൽ ഇന്ന് ബംഗ്ലാദേശ് ഇന്തോനേഷ്യയെ നേരിടും. രാത്രി 8 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യ തായ്ലന്റിനെ 94 റൺസിന് പരാജയപ്പെടുത്തി. സംസ്ഥാനത്തെ അങ്കണവാടി കുട്ടികളുടെ ത്രൈമാസ ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനം ബുധനാഴ്ച വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി കെ മുരളീധരൻ അധ്യക്ഷനാകും. മേയർ വി വി രാജേഷ് വളർച്ചാ നിരീക്ഷണ സംവിധാനം ഉദ്ഘാടനം ചെയ്യും. സമയബന്ധിതമായി ഇടപെടൽ നടത്തുന്നതിനുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പ്രധാന കുടിവെള്ള പൈപ്പിൽ ചോർച്ചയുണ്ടായ സാഹചര്യത്തിൽ ഇന്ന് രാത്രി 7 മുതൽ നാളെ രാവിലെ 7 മണിവരെ വിവിധയിടങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നീലസമ്പദ് വ്യവസ്ഥയിലെ ദ്വീപുകളുടെ മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വർണ്ണമത്സ്യങ്ങളുടെ ഉൽപാദനവും വിതരണവും ലക്ഷ്യമിട്ട് ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ലി കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി ലക്ഷദ്വീപിൽ നിർവഹിച്ചു. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ കൂട്ടായ്മയിലെ അംഗങ്ങളുമായി സംവദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി SEO നേതാക്കളുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിൽ പുതിയ സന്ദർശന ക്രമീകരണം ഏർപ്പെടുത്തി. സന്ദർശകരെ കാണുക ആഴ്ചയിൽ 3 ദിവസം മാത്രം. ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പൊലീസ് സേനയ്ക്കുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 794 44 മലയാളികൾ കൂടി തിരികെയെത്തി. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
6: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
6: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
8: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
9: ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം 12 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിരിക്കാണ്. ഇനിയുള്ള 1 മണിക്കൂറും കൂടെ നമുക്ക് സമയമുണ്ട്. 12:43 ആയി, 2 മണി വരെയാണ് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് പാട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. ദിസ് ഇസ് RJ ഹീര വിദ്യു. അപ്പോൾ കുറച്ച് പേര് എനിക്ക് മെസ്സേജസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പിൽ വന്നിട്ടുള്ള മെസ്സേജിൽ നിന്ന് നമുക്ക് കുറച്ച് റിക്വസ്റ്റുകൾ എടുക്കാം. ഓക്കെ, ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഞാൻ നോക്കട്ടെ. ഹായ് അഹല്യ, നമസ്കാരം ഹീര. അദ്വൈതം എന്ന സിനിമയിലെ അമ്പലപ്പുഴ എന്ന ഗാനം വളരെ ഇഷ്ടമാണ്. വെച്ചു തരുമോ? രാജേശ്വരി ചേച്ചിയാണ് കൊല്ലം കൂടുന്ന മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു സോങ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവരവർക്ക് ഇഷ്ടമുള്ള പാട്ടുകളും കൂടെ നമ്മൾ കേൾക്കണമല്ലോ. എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഒരു സിമ്പിളായിട്ടൊരു പാട്ട് കേൾക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കേൾക്കാം. അങ്ങനെ രാജേശ്വരി ചേച്ചി ചോദിച്ച പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആൻഡ് അടുത്ത മെസ്സേജ് ആരാണ് അയച്ചിരിക്കുന്നതെന്ന് ഞാൻ നോക്കട്ടെ. ജാജ്വലാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോങ് കണ്ടോ കണ്ടോ, ആർട്ടിസ്റ്റ് ആൻഡ്രിയ ജോമിയ, ഫിലിം അന്നയും റസൂൽ, റിക്വസ്റ്റഡ് ബൈ ജാജ്വലാണ്. മേൽപ്പറമ്പ് എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം ജാജുവലിന് വേണ്ടിയിട്ട് അന്നയും റസൂൽ എന്ന സിനിമയിലെ ഈ പാട്ടും നമ്മൾ കേൾക്കാൻ പോവാണ്. ഈ രണ്ട് സോങ്ങുകളാണ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ടുകൾ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. 8281509000 എന്ന നമ്പറിലേക്ക്. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് അഹലി FM 90.4 എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നമുക്കൊരു പേജുണ്ട്. ആ പേജിൽ നിങ്ങൾക്ക് DM ചെയ്യാം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഓപ്പൺ ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വേഗം വേഗം നിങ്ങളുടെ പാട്ടുകൾ ചോദിച്ചോളൂ. ഇപ്പതേ നമ്മളുടെ രണ്ട് റിക്വസ്റ്റ് സോങ്ങുകളാണ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ് 12 മണി മുതൽ 2 മണി വരെ. സോ സമയം കളയണ്ട, വേഗം വേഗം അയച്ചോളൂ. പിന്നെ കുറച്ച് പേര് എനിക്ക് വാട്സപ്പിൽ വോയിസ് മെസ്സേജസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ വോയിസ് മെസ്സേജസ് നമുക്ക് പ്ലേ ചെയ്യാനോ അതങ്ങനെ കേൾക്കാനോ പറ്റില്ല. നമ്മൾ മാക്സിമം ടെക്സ്റ്റ് മെസ്സേജസ് ആയിട്ടും അല്ലെങ്കിൽ നോർമൽ കോളുകളായിട്ടും നിങ്ങൾ വിളിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റും കൂടെ ഞാൻ ഈ സമയത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ. ദിസ് ഇസ് RJ ഹീര വിദ്യു ഓൺ അഹല്യ FM 90.4. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ സമയം 12 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആയിരിക്കുകയാണ്. വിച്ച് മീൻസ് നമ്മുടെ ആദ്യത്തെ മണിക്കൂർ ദേ ഇവിടെ തീരാണ്. കുറേ പേര്, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേര് വോയിസ് മെസ്സേജസ് അയക്കുന്നുണ്ട്. അതെനിക്ക് കേൾക്കാൻ പറ്റില്ല. നമ്മൾ വാട്സപ്പിലാണ് മെസ്സേജ് അയക്കുന്നതെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജസ് ആയിട്ട് തന്നെ മെസ്സേജുകൾ അയക്കാനായിട്ട് നോക്കണം കേട്ടോ. എന്തായാലും ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. 12 മണി കഴിഞ്ഞ് 52 മിനിറ്റും കഴിയുമ്പോൾ അഹലി FM 90.4 നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്റെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്? മായ, സുഖാണോ?
1: സുഖം.
0: എവിടുന്ന വിളിക്കുന്നേ?
1: പത്തിരിപ്പാലം.
0: പത്തിരിപ്പാലം, അതെവിടെയാ?
1: ഒറ്റപ്പാലം.
0: ഒറ്റപ്പാലം,
1: പത്തിരിപ്പാലം കഴിഞ്ഞിട്ട് ഒറ്റപ്പാലം.
0: ശരി ശരി. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഓണമൊക്കെ?
1: ഓണമൊക്കെ അടിപൊളിയായി.
0: ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാണ് ഏത് പാട്ടാണ് കേൾക്കാൻ തോന്നേ?
1: മീശമാതാ സിനിമയിലെ കരിമിഴിക്കുട്ടിയിലെ ആ പാട്ട്. എന്റെ മകൾക്ക് പറഞ്ഞിട്ടാണ്.
0: ഓക്കെ, മകളുടെ പേരെന്താണ്?
1: അനശ്വര.
0: അനശ്വര, അനശ്വരക്ക് വേണ്ടിയിട്ടാണ്. അനശ്വര സ്കൂളിൽ പോയോ? ഒന്ന്
1: സ്കൂളിൽ പോയി. ഏട്ടനുണ്ടാളുക്ക് അർജുൻ എന്നാ പേര്. രണ്ടാള് സ്കൂളിൽ പോകും.
0: ഓക്കെ, അപ്പൊ ഇപ്പൊ രണ്ടുപേർക്കും വേണ്ടിട്ട് അപ്പൊ നമുക്ക് പാട്ട് കേൾക്കണം. ഓക്കെ ശരി മായ ചേച്ചി, അപ്പൊ എന്തായാലും പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ മായ ചേച്ചിയാണ് നമ്മൾ വിളിച്ചത്, അനശ്വരയ്ക്കും അർജുനാണ്. അപ്പൊ അനശ്വരയ്ക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് മീശ മാധവൻ എന്ന സിനിമയിൽ കരിമിഴിക്കുരുവിയെ കണ്ടില്ല എന്ന് പറഞ്ഞ പാട്ട് ചോദിച്ചിട്ടുള്ളത്. നല്ലൊരു പാട്ടാണല്ലേ. കുറെ നാളുകൾക്ക് ശേഷമാണ് ഈ പാട്ട് കേൾക്കാൻ പോകുന്നത്. എന്തായാലും അടുത്ത സോങ് റിക്വസ്റ്റ് നമുക്കൊരു വാട്സപ്പ് മെസ്സേജസ് എന്തായാലും എടുത്ത് നോക്കാം. ആൻഡ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് ഞാൻ നോക്കട്ടെ. ധനേഷ് ആണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോങ് റിക്വസ്റ്റ് പഞ്ചവർണ കുളിരെ, മൂവി സൂര്യപുത്രൻ, പാലക്കാട് നിന്നാണ്. ടു ഓൾ പീപ്പിൾ ഹു ലിസൺസ് ടു അഹല്യ എഫ് എം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അഹല്യ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് ധനേഷ് സ്പെഷ്യലായിട്ട് ഈ പാട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ രണ്ട് ഡെഡിക്കേഷൻസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതുപോലെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജസ് അയക്കാം. വാട്സപ്പിലാണെങ്കിൽ വാട്സപ്പിൽ, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ, ഇനി അതും അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് 8 2 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വെച്ച് തരുന്നത് ആർ ജി ഹീരയാണ് അഹല്യ FM 90.4. സോ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: Sorry.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ രണ്ടാമത്തെ മണിക്കൂറിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇൻസ്റ്റന്റ് പാട്ടാണോ അഹലി എഫ് എം 90.4 ആൻഡ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം. ദിസ് ഇസ് ആർ ജി ഹീറോ വിത്ത് യു. അപ്പൊ എന്തായാലും ദേ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇതാരാണ് എന്ന് നമുക്ക് നോക്കാം. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ നിങ്ങളുടെ രത്നാവതി അമ്മ.
0: രത്നാവതി അമ്മ, സുഖാണോ?
1: സുഖമായിരിക്കുന്നു മനെ.
0: ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഓണമൊക്കെ?
1: ആ, കുഴപ്പമില്ലാതെ പോയി.
0: ഓക്കെ, ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് ഇൻസ്റ്റന്റ് പാട്ടിലൂടെ കേൾക്കാൻ തോന്നുന്നത്?

0: ഈ പാട്ട് മോനെ.
1: ആ ഹാ, ഈ പാട്ട് അടിപൊളിയായിട്ട് പാടിയല്ലോ. ആണോ? എന്ത് കാരുണ്യം, അങ്ങനെയൊന്നുമില്ല. പാടാൻ തോന്നിയാ പാടണം, അത്രേ ഉള്ളൂ. ശരി, ഓക്കെ. അപ്പൊ ഇന്ന് ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് നമുക്ക്?
0: എല്ലാവർക്കും, ഈ അകല്യ കേൾക്കുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞു. പിന്നെ നമ്മുടെ ദിവ്യ സന്തോഷിന്റെ ഭർത്താവിന് ഇന്നലെ പിറന്നാളാണ് പറഞ്ഞത്.
1: ഓക്കെ, ശരി, ഓക്കെ, വെച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ രത്നാവതി അമ്മയാണ് നമ്മളെ വിളിച്ചത്. അഹല്യ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പാട്ട് വെച്ചു കൊടുക്കണം എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതെന്തായാലും നമ്മൾ വെച്ചു കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ദിവ്യ സന്തോഷിന്റെ ഹസ്ബൻഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ട് എനിക്ക് തോന്നുന്നു കനകനിലാവി എന്ന് പറയുന്നത് എസ് പി വെങ്കടേഷിന്റെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു പാട്ടും കൂടിയായിരിക്കും. അപ്പൊ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ദേ എനിക്ക് ഇനിയിപ്പോൾ വാട്സപ്പിൽ ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നതെന്ന് ഞാൻ നോക്കട്ടെ. ഒരു റിക്വസ്റ്റും കൂടെ നമുക്ക് എടുക്കാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയകൃത്യനാണ്. ജയകൃത്യൻ എന്നോട് ചോദിച്ചിട്ടുള്ള പാട്ട് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹായ് ഹീര, എനിക്ക് അന്ന എന്ന മൂവിയിലെ യവന കഥയിലെ എന്ന സോങ് വെച്ച് തരാമോ, ഇത് ഉദയദർശന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജയകൃത്യൻ സ്പെഷ്യലായിട്ട് ഉദയദർശന് വേണ്ടിയിട്ടാണ് ഈ പാട്ട് ചോദിച്ചിട്ടുള്ളത്. എനിക്കൊന്നും ബത്ലഹേം കുടുംബ യൂണിറ്റ് കണ്ടിട്ടുള്ള എല്ലാവർക്കും ഈ പാട്ടിനോടൊരു വല്ലാത്ത സ്നേഹം തോന്നാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ അണ്ടർറേറ്റഡ് ആയി പോയ, അണ്ടർറേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം ഇത്തരം പാട്ടുകൾ അതും കറക്റ്റ് ആയിട്ടൊരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ കേൾക്കുമ്പോൾ ശരിക്കും നമ്മളൊന്ന് ഒന്ന് ബാക്ക് അടിച്ചിട്ട് പോയിട്ട് ഒന്ന് ആ മെമ്മറീസ് ഒക്കെ ഒന്ന് അയവർത്തിട്ട് തിരിച്ചു വരുന്ന പോലത്തെ ഒരു ഫീലാണ്. ആൻഡ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനാണെങ്കിൽ അങ്ങനത്തെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഓ ഇത്ര നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നോ മലയാളത്തിൽ എന്നൊക്കെ ചിലപ്പോൾ തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് കൂടിയായിരിക്കും. അപ്പൊ ഇത്തരം സിനിമകളിൽ ഒരു റീബേർത്ത് കിട്ടുകയാണെങ്കിൽ, സിനിമ റിലീസ് ചെയ്യാത്തൊരു സിനിമയാണല്ലോ, അപ്പം ഇത്തരം പാട്ടുകൾക്ക് ഒരു റീബേർത്ത് കിട്ടി എന്ന് തന്നെ വേണം പറയാൻ. അപ്പൊ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പൊ ഈ രണ്ട് പാട്ടുകളും നമുക്ക് കേൾക്കാം ബാക്ക് ടു ബാക്ക് ആയിട്ട്. ഇതുപോലെ നിങ്ങൾക്കും ഇൻസ്റ്റന്റ് പാട്ടിലൂടെ പാട്ടുകൾ കേൾക്കണം, ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ നിങ്ങൾക്ക് വിളിക്കാം. 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. 8281509000 എന്നുള്ളത്, 8281509000 എന്ന നമ്പറിലേക്ക്. ഇനി അതും അല്ലെങ്കിൽ സെയിം നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് അവൈലബിൾ ആണ്. വാട്സപ്പിൽ നിങ്ങൾക്ക് പാട്ടുകൾ ചോദിക്കാം, അല്ലെങ്കിൽ അഹല്യ FM 90.4 എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലും നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. അപ്പോൾ ഓപ്ഷൻസ് എല്ലാം ഞാൻ തന്നിട്ടുണ്ട്, വേഗം വേഗം പാട്ടുകൾ ചോദിച്ചോളൂ. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം നിങ്ങളുടെ കൂടെ ഇൻസ്റ്റന്റ് പാട്ടിൽ. ദിസ് ഇസ് ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ സമയം ദേ 1 മണി കഴിഞ്ഞ് 17 മിനിറ്റും കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റന്റ് പാട്ടാണ്. ഓണാഹലി FM 90.4 ആൻഡ് ദിസ് ഇസ് RJ ഹീറ വിത്ത് യു. അപ്പോൾ ദേ നമ്മുടെ കൂടെ ഇന്ന് ദേ അടുത്തൊരു കോളർ ജോയിൻ ചെയ്യാൻ പോകുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഗുഡ് ആഫ്റ്റർനൂൺ.
0: ഗുഡ് ആഫ്റ്റർനൂൺ, ഐഷ ചേച്ചി, സുഖമാണോ? ഓക്കെ, ഓണം ഒക്കെ അടിച്ചു പൊളിച്ചോ? ഓക്കെ, അടിപൊളി. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കാൻ തോന്നുന്നത്?
1: ഇന്ന് മുതൽ മര്യാദയില്ലേ ഈ

0: ഉറപ്പായിട്ടും വെച്ചിരുന്നു, നന്നായിട്ട് പാടിയിട്ടോ.
1: അല്ലെങ്കിൽ ഒരു മേഘമയാണെങ്കിലും കുഴപ്പമില്ല.
0: ശരി, ഞാൻ എന്തായാലും മുതൽ മര്യാദയിലെ പാട്ട് തന്നെ വെക്കാൻ നോക്കാം. അപ്പൊ ഈ പാട്ട് നമുക്ക് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്?
1: എല്ലാവർക്കും മോളെ കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും.
0: ഓക്കെ,
1: ആഘോഷിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ആയിക്കോട്ടെ, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും.
0: ഓക്കെ, എല്ലാവർക്കും വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.
1: എല്ലാവരോടും അന്വേഷണം പറയൂട്ടോ.
0: ഉറപ്പായിട്ടും പറയാം കേട്ടോ. ഓക്കെ, ബൈ. ഐഷ ചേച്ചിയാണ് വിളിച്ചത്. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി, പിന്നെ ഇന്ന് ആരെങ്കിലും ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. എന്റെ അടുത്ത മെസ്സേജ് ആരാണ് അയച്ചിരിക്കുന്നത് നോക്കട്ടെ. ഹായ് ഹീര, എനിക്ക് കാവാണി കരിനീലി ആൽബംസോ ഡെഡിക്കേറ്റഡ് ടു വൈഫ് ആൻഡ് ചിൽഡ്രൻ വടവന്നൂർ സുനിൽ കുമാർ കെ വെച്ചു തരുമോ? വൈഫ് പ്രജിത് ആൻഡ് ചിൽഡ്രൻ അനിഹ ആൻഡ് അനഹ ഡെഡിക്കേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയും പേർക്ക് കേട്ടോ, നമ്മുടെ വടവന്നൂരുള്ള വൈഫും കുട്ടികളും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രജിത്ത്, കുട്ടികൾ, അനിഹ, അനഹ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് കാവാണി കരിനീലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽബം സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പാട്ട് നമുക്ക് എന്തായാലും വെച്ചു കൊടുക്കാം. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും പാട്ടുകൾ കേൾക്കണം തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം? വിളിക്കണം. 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. നമ്പർ ഒന്നും കൂടെ പറഞ്ഞുതരാം, നോട്ട് ചെയ്തോളൂ. 8281509000 എന്നുള്ള നമ്പറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വിളിക്കാം, ഡെഡിക്കേഷൻസ് കൊടുക്കാം. ഇനിയിപ്പോ നിങ്ങൾക്ക് ഡ്രൈവ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജസ് അയക്കാം, അല്ലെങ്കിൽ സെയിം നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് അവൈലബിൾ ആണ്. വാട്സ്ആപ്പിൽ വോയിസ് മെസ്സേജസ് അല്ല, ടെക്സ്റ്റ് മെസ്സേജസ് ആയിട്ടും നിങ്ങൾക്ക് പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോവാണ്. ഒരു മലയാളം പാട്ടും ഒരു തമിഴ് പാട്ടും, ഇപ്പോൾ രണ്ട് കേട്ടിട്ടും നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ പാട്ട് കേട്ടതിന് ശേഷം നിങ്ങളുടെ ബാക്കി റിക്വസ്റ്റുകളൊക്കെ ഞാൻ എടുക്കുന്നതായിരിക്കും. ഇനി സമയം വളരെ കുറച്ചേ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളൂ, കാരണം ഒരു മണി കഴിഞ്ഞ് ഏതാണ്ട് 20 മിനിറ്റ് കഴിഞ്ഞു. സോ 2 മണി വരെയാണ് നമ്മുടെ സമയം. അപ്പൊ വേഗം വേഗം പാട്ടുകൾ ചോദിച്ചാലാണ് വേഗം വേഗം എനിക്ക് നമ്മുടെ സ്ലോട്ടുകളൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. സോ വേഗം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പാട്ട് പ്ലേ ചെയ്യുന്നത് RJ ഹീരയാണ് ഹലി FM 90.4. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. വെൽക്കം ബാക്ക് ടു അഹലി എഫ് എം ഇൻസ്റ്റന്റ് പാട്ട്. ഇത് അടുത്ത കോളർ നമ്മുടെ കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതാരാണ് നമുക്ക് നോക്കാം. ഹലോ, ഇതാരാണ്?
1: ഹലോ
0: ഹലോ,
1: സൂര്യ ആണ്.
0: സൂര്യ, സൂര്യ എവിടെ നിന്നാ വിളിക്കുന്നേ?
1: എന്റെ വീട് മേനോൻപാറ.
0: ഓക്കെ, സുഖാണോ സൂര്യ? ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു?
1: ഓണമൊക്കെ തകർത്തു.
0: ഞങ്ങൾ
1: ഇപ്പോഴും അതിന്റെ ബാലൻസ് ആഘോഷിച്ചോണ്ടിരിക്കുകയാണ്.
0: ഹാങ് ഓവർ മാറിയിട്ടില്ല അല്ലേ?
1: ഇല്ലില്ല.
0: ശരി, ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കാൻ തോന്നുന്നത്?
1: ഏത് പാട്ടാണ്?
0: ലൂസ് പെണ്ണേ. അതെന്താ ഈ പാട്ടിനോട് ഇത്ര ഇഷ്ടം?
1: തമിഴ് പാട്ടാണ്.
0: വല്ലവൻ സിനിമയിലെ, മനസ്സിലായി. ഈ പാട്ടിനോട് എന്താ ഇത്ര ഇഷ്ടം?
1: അത് എന്റെ ഹസ്ബൻഡ് അടിപൊളിയായിട്ട് പാടും, പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും അത് ഇഷ്ടമാണ്.
0: ആഹാ, അപ്പൊ എല്ലാരും ഉണ്ടോ? നിങ്ങൾ എവിടെ പോവാ?
1: ഞങ്ങള് ജസ്റ്റ് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇങ്ങനെ കൊല്ലംകോട് ആ പാട്ട് ഇറങ്ങി, ആ ചിറ്റൂർ അങ്ങനെ ഇറങ്ങി.
0: ഓക്കെ, അപ്പൊ അഹല്യ എഫ് എം കേൾക്കാറുണ്ടോ?
1: എല്ലാരും കാറില്ല, എല്ലാരും ഉണ്ട്.
0: അഹല്യ എഫ് എം കേൾക്കാറുണ്ടോ?
1: അഹല്യ എഫ് എം കേൾക്കാറുണ്ട്. എന്റെ അമ്മ വയ്ക്കാറുണ്ട്. എന്റെ അമ്മ അഹല്യയാണ് വർക്ക് ചെയ്യുന്നത്.
0: ഓക്കെ. ആഹാ, അടിപൊളി അടിപൊളി. അപ്പൊ അമ്മയുടെ പേരെന്താ?
1: നന്ദിനി.
0: നന്ദിനി, ഓക്കെ. അപ്പൊ എന്തായാലും ഈ പാട്ട് നമുക്ക് അപ്പൊ ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ ലൂസ് പെണ്ണെ?
1: അത്
0: ഭയങ്കര ചിരിയാണല്ലോ. അക്ഷയ്ക്ക് വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ അക്ഷയ്ക്ക് വേണ്ടിട്ട് നമുക്ക് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് ഈ പാട്ട് കൊടുക്കാം. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഇനിയും വിളിക്കണം കേട്ടോ.
1: ഓക്കെ,
0: ബൈ. അപ്പൊ സൂര്യയാണ് നമ്മൾ വിളിച്ചത്. സൂര്യക്ക് ചോദിച്ചിട്ടുള്ള പാട്ട് അക്ഷയ്ക്ക് വേണ്ടിയിട്ട് ലൂസ് പെണ്ണേ എന്ന് പറഞ്ഞ സോങ് ആണ്, വല്ലവൻ എന്ന് പറഞ്ഞ സിനിമയിൽ. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ട് തന്നെയാണ് കേട്ടോ ഇത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം. ആൻഡ് ഒരു റിക്വസ്റ്റും കൂടെ നമുക്ക് എടുക്കാനുണ്ട്. നമ്മുടെ വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് അയച്ച ഒരാളും കൂടെ ഉണ്ട്. ആ ആൾക്കും കൂടെയുള്ള പാട്ടും കൂടെ നമുക്ക് കൊടുക്കണ്ടേ? ശാന്തിയാണ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടത്. ശാന്തി ചേച്ചി ചോദിച്ചിട്ടുള്ള പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ കൊഞ്ചി കൊഞ്ചി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. നമ്മുടെ കളേഴ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പാട്ടുണ്ട്. അപ്പൊ ഈ പാട്ടാണ് സ്പെഷ്യലായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പാട്ടും നമ്മൾ വെച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പാട്ടൊക്കെ കേട്ട് നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് വരാം. ആൻഡ് രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക്, ഒരു മലയാളം പാട്ടും ഒരു തമിഴ് പാട്ടും, ഇത് രണ്ടും കൂടിയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം. ഇനി വളരെ കുറച്ച് സമയം കൂടെ നമുക്ക് ബാക്കിയുള്ളൂ. വേഗം വേഗം വിളിച്ചോളൂ. 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. 8281509000 കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റന്റ് പാട്ടാണോ അഹലി എഫ് എം 90.4. ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.
2: ലുസുപ്പെന്നെ ലുസുപ്പെന്നെ ലുസുപ്പെന്നേ ലുസുപ്പയ്യ മേലാതാ ലുസാ സുത്തുറാ. ലുസുപ്പെന്നെ ലുസുപ്പെന്നെ ലുസുപ്പെന്നേ ലുസുപ്പയ്യ മേലാതാ ലുസാ സുത്തുറാ.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്.
1: യെസ്, അങ്ങനെ സമയം ദേ ഒരു മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആവാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ പാട്ട് വെച്ചു കൊടുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒത്തിരി പേര് തന്നെ വിളിച്ചു, ഒരുപാട് പേര് എനിക്ക് മെസ്സേജസ് അയച്ചു. ഇനി വളരെ കുറച്ച് പാട്ടുകൾ കൂടി എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ, കാരണം നമ്മുടെ സമയം ഇവിടെ തീരുകയാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടില്ല ഈ ലാസ്റ്റ് മൊമെന്റ് ആകുമ്പോൾ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പാട്ട് വെച്ച് തരാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 1:30 അല്ലെങ്കിൽ 1:45 ഒക്കെ ആകുമ്പോൾ നമ്മളുടെ ടൈമൊക്കെ ഏതാണ്ട് ഫില്ലാവും. കാരണം എല്ലാ സ്ലോട്ടുകളും പാട്ടുകളൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളോട് പാട്ട് വെച്ച് തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ച് തരാതിരുന്നാൽ ശരിയാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ പാട്ടുകൾ ചോദിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നാളെ നല്ല കുട്ടികളായിട്ട് എല്ലാവരും പാട്ട് ചോദിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇന്ന് 1-2 റിക്വസ്റ്റും കൂടെ നമുക്ക് എടുക്കാനുണ്ട്. ഓക്കെ, അടുത്ത മെസ്സേജ് ഞാൻ വായിക്കാം. എനിക്ക് വാട്സപ്പിൽ തന്നെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഹായ് അഹല്യ FM ഹീര, കൺമണിയെ പേസ് മൗനം എന്ന കൂറ് കമൽ മൂവി വെച്ച് തരുമോ? ചന്ദ്ര ആണ് എരിമയൂർ എന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ചന്ദ്രയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാട്ട് എന്തായാലും കേൾക്കാൻ പോകുന്നത്. കൺമണിയെ പേസ് നമ്മുടെ SPB പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. കമൽ ഹാസൻ അംബികയൊക്കെ അഭിനയിച്ചിട്ടുള്ള ഇളയരാജയുടെ ഒരു പാട്ടാണ്. അപ്പം ഈ പാട്ട് നമ്മൾ കാക്കി സട്ടൈ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ എന്തായാലും കേൾക്കും. ആൻഡ് അതുപോലെ തന്നെ അടുത്ത പാട്ട് എന്നോട് സ്പെഷ്യലായിട്ട് ചോദിച്ചിരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേരില്ലാത്ത ഒരാളാണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് അഹല്യ, അമൽ കുട്ടിക്ക് വേണ്ടി പാട്ട് വിസ്മയത്തുമ്പത്ത് കൊഞ്ചി കൊഞ്ചി വിളിക്കുന്ന കാറ്റിനെ എന്ന സോങ് വേണം, വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ വെച്ചു തരാലോ, അമൽ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ഡെഡിക്കേഷൻ. ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല, പേര് വെച്ചിട്ടില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ അയക്കുന്ന സമയത്ത് പേരും കൂടെ അടക്കം നിങ്ങൾ അയക്കുവാണെങ്കിൽ നമുക്കത് പറയാൻ പറ്റുമല്ലോ. അപ്പം എന്തായാലും അമൽ കുട്ടി പാട്ട് കേൾക്കേണ്ടെന്ന് വിചാരിക്കുന്നു. സ്കൂളിലാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കൊഞ്ചി കൊഞ്ചി വിളിക്കുന്ന കാറ്റിനെ മറക്കാൻ ആ പാട്ടല്ലേ? യെസ്, അതെ, വിസ്മയത്തുമ്പത്ത് എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആ ഓക്കെ, ആൻഡ് ഒരാളും കൂടെ മെസ്സേജ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു അനന്യ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അനന്യ ചോദിച്ചിട്ടുള്ളത് തീരമേ എന്ന് പറയുന്ന പാട്ടാണ്. ചിത്ര ചേച്ചിയുടെ വലിയൊരു ഫാനാണ് ഞാൻ. അപ്പോൾ ഈ പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അനന്യയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ അനന്യയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ പാട്ടും കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പാട്ടുകളൊക്കെ കേട്ട് നിങ്ങൾ എൻജോയ് ചെയ്യൂ. എനിക്കറിയാം കുറേ പേരുടെ റിക്വസ്റ്റുകൾ ഞാൻ എടുത്തിട്ടില്ല, കുറേ പേർക്ക് പാട്ട് വെച്ച് കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് കുറേ കംപ്ലയിൻറ്റുകളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നാളെ വീണ്ടും നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടായിട്ട് കൃത്യം 12 മണിക്ക് നമ്മൾ വരും. 12 മണി തൊട്ട് 2 മണി വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ നമ്മൾ എന്തായാലും വെച്ചു തരും. അപ്പോൾ ഇന്ന് പാട്ടുകൾ കിട്ടാത്ത ആൾക്കാർക്ക് നാളെ എന്തായാലും വെച്ചു തരും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് മാത്രം ഞാനൊരു ബൈ ബൈ പറയാണ്. ഇനി 2 മണി മുതൽ നിങ്ങൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളാണ് കേൾക്കാൻ പോകുന്നത്. രഞ്ജൻ രാജ് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറിന്റെ ഒരു ബ്യൂട്ടിഫുൾ ജേണിയാണ് നമ്മുടെ ഈ ഒരു ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ പാട്ട് കേട്ട് ഇങ്ങനെ കൂടെ പോന്നോളൂ. കേട്ട് കേട്ട് കൂട്ട് കൂടുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർജി ഹീരയാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ മെസ്സേജസ്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത ദിവസം കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് മാത്രം ബൈ ബൈ പറയുന്നു. എല്ലാവർക്കും നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ കൂടെ വിഷയമാണ്. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
5: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
6: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
7: ഒരു പാട്ട് ഹിറ്റാകുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് ആ പാട്ടിന്റെ വരികളും ശബ്ദവും ഒക്കെ ആയിരിക്കും. എന്നാൽ ആ വരികൾക്കും ശബ്ദത്തിനും പിന്നിൽ ഒരു ഈണം പിറക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു സംഗീത സംവിധായകന്റെ സ്വപ്നം ഉണ്ടാവാറുണ്ട്. റിയാലിറ്റി ഷോ വേദിയിൽ നിന്ന് സംഗീതത്തിന്റെ വലിയ ലോകത്തേക്ക് എത്തിയ രഞ്ജൻ രാജ് പിന്നീട് മലയാള സിനിമയിലെ ശ്രദ്ധേയനായ ഒരു സംഗീത സംവിധായകനായിട്ട് മാറുകയായിരുന്നു. ആകാശവാണിയിലെ സ്റ്റാഫായിരുന്നു, ആഡ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, സീരിയൽസിലെ ഒരു വലിയൊരു ഫാക്ടറായിരുന്നു. പ്രൊമോസും ചെറിയ ചെറിയ പാട്ടുകളും സിനിമയിലെ വലിയ കണക്ഷൻസ് ഒന്നും ില്ലാതെ തന്നെ ഹൃദയസ്പർശിയായ ഗാനങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ സ്വന്തമായ ഒരു ഇടം നേടിയ ഒരു സംഗീത സംവിധായകൻ. തമിഴിലും തെലുങ്കിലും മലയാളത്തിലും ഒക്കെ ഒരുപാട് മികച്ച പാട്ടുകളിലൂടെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഗീത സംവിധായകനെ കുറിച്ചാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സോ ആദ്യത്തെ ഗാനം ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി, രഞ്ജൻ രാജ് തന്നെ കമ്പോസ് ചെയ്ത്, രഞ്ജൻ രാജ് തന്നെ പാടിയിട്ടുള്ള പാട്ട്, മാളികപ്പുറം എന്ന സിനിമയിലെ നങ്ങേലിപ്പൂവ് എന്ന മനോഹരമായ ഗാനത്തോടെയാണ് ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇന്ന് ആരംഭിക്കുന്നത്. രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിസ്റ്റിന്റെ യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RG ഹീര സ്റ്റേ ട്യൂൺഡ്.

സാക്ഷാൽ ശ്രീകുമാരൻ തമ്പി അപ്രീഷിയേറ്റ് ചെയ്ത ഒരു ഗാനം. യെസ്, ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹലി എഫ് എം 90.4 നിങ്ങളോടൊപ്പം ആർ ജി ഹീര രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളിലൂടെയുള്ളൊരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ശ്രീകുമാരൻ തമ്പി അപ്രീഷിയേറ്റ് ചെയ്ത ഗാനം യെസ്, ജോസഫ് എന്ന സിനിമയിലെ ഒരു മനോഹരമായ ഗാനം. സ്വന്തം അമ്മയുമായിട്ടുള്ളൊരു ബോണ്ട് വളരെ സ്പെഷ്യലാണ് രഞ്ജൻ രാജിന്. അതുകൊണ്ട് തന്നെ നവംബറിലാണ് ഈ മൂവി റിലീസ് ചെയ്യുന്നത്. സെപ്റ്റംബറിലാണ് രഞ്ജൻ രാജിന് സ്വന്തം അമ്മയെ നഷ്ടപ്പെടുന്നത്. അപ്പം ജോജു ജോർജ് വിളിച്ച് ഈ ഒരു സിറ്റുവേഷൻ പറയുന്ന സമയത്ത് ഒരു രാജാസോർ സോങ് പോലെ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന, ആ ഒരു ഇമോഷനിലേക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട് വേണം എന്ന് ആവശ്യപ്പെടുന്ന ആ പോയിന്റിൽ തന്നെ, അതായത് രഞ്ജൻ രാജിന്റെ അമ്മ പോയി നാലാം ദിവസമാണ് ഈ ഒരു കോള് വരുന്നതും ഈ ഒരു പാട്ടിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും ഒക്കെ. പക്ഷെ ആ ഒരു നഷ്ടം കണക്കിലെടുക്കാതെ തന്റെ അമ്മയുടെ ഒരു വലിയ സ്വപ്നം കൂടിയായിരുന്നു രഞ്ജൻ രാജിനെ ഒരു വലിയൊരു കമ്പോസറായിട്ട് കാണുക എന്ന് പറയുന്നത്. ആ സ്വപ്നത്തിലേക്ക് വേണ്ടി കാലെടുത്ത് വെക്കുകയും അന്ന് ആ ഒരു സെഡൻ മൊമെന്റിൽ വന്ന ഒരു മ്യൂസിക് തന്നെയാണ് പിന്നീട് നമ്മൾ ജോസഫ് എന്ന സിനിമയിൽ പൂമത്തോളെ എന്ന ഗാനമായി നമ്മൾ കേട്ടത്. അനുപല്ലവി അപ്പ തന്നെ പാടുന്നു, അതൊരു അമ്മയുടെ സമ്മാനമായിട്ട്, അല്ലെങ്കിൽ അമ്മ എന്നെ വിട്ടുപോയെങ്കിലും ഒരു പാട്ടിലൂടെ അമ്മ ജീവിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ജോസഫ് എന്ന സിനിമയിലെ ഈ ഗാനം. രഞ്ജൻ രാജിന് ഏറെ പ്രിയപ്പെട്ട ഈ ഗാനം തന്നെയാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അജീഷ് ദാസൻ വരികൾ എഴുതി, വിജയ് യേശുദാസ് പാടിയ പാട്ട്. ഫ്രം ദ മൂവി ജോസഫ്, രഞ്ജൻ രാജിന്റെ മ്യൂസിക്കിൽ നമ്മൾ കേൾക്കാൻ പോകുന്നു. അഹലി എഫ് എം 90.4 നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: സ്റ്റെല്ലയുടെ ഹസ്ബൻഡ് ആരാ?
1: ഞാനാ. എന്താ സിസ്റ്റർ?
0: ഡോക്ടർ വിളിക്കുന്നുണ്ട്.
1: എന്താ ഡോക്ടർ?
0: ആൾക്ക് ഭയങ്കര പേടി, കൂടെ നിൽക്കാനാ പറയുന്നത്.
1: എന്തേ?

അഭിലാഷ് പിള്ളെ ആൻഡ് രഞ്ജൻ രാജ്, ഈ ഒരു കോമ്പോയിൽ നമ്മൾ ഒരുപാട് സിനിമകളും ഒരുപാട് പാട്ടുകളും കേട്ടു കഴിഞ്ഞു. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് ഓൺ അഹല്യ എഫ് എം 90.4. രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകന്റെ സംഗീതയാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഒരു 1 hour കോളിലൂടെയാണ് അഭിലാഷ് പിള്ളയായിട്ട് രഞ്ജൻ രാജ് കണക്ട് ചെയ്യുന്നത്. വളരെയധികം സിനിമയെ പാഷനേറ്റ് ആയിട്ട് കാണുന്ന ഒരാള് സിനിമയെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയി. ഇത് ഇവൻ എന്തൊക്കെയായി പറയുന്നതെന്നൊക്കെ ഇങ്ങനെ ഒരു മൊമെന്റിൽ ചിന്തിച്ചു പോകുന്ന ഒരു സംഭാഷണമായിരുന്നു അത്. അങ്ങനെയാണ് അഭിലാഷ് പിള്ളയുടെ ആദ്യത്തെ സിനിമയായ കടാവറിൽ രഞ്ജൻ രാജ് കമ്പോസ് ചെയ്യുന്നത്. ഈ സിനിമയിലെ പാട്ടുകളിലെ ഒരു ലവ് സോങ്ങിനെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഉൻ പാർവ എന്ന് പറഞ്ഞൊരു പാട്ട് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ത്രെഡ് ക്യാരി ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ്. വളരെ വളരെയധികം സംസാരിക്കപ്പെടാത്ത എന്നാൽ വളരെയധികം നമ്മൾ ശ്രദ്ധയോടെ കാണുന്ന എന്നാൽ വളരെ ശ്രദ്ധേയമായ ഒരു പ്രമേയം കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു കടാവർ. അമലാപ്പോൾ അഭിനയിച്ച ഈ സിനിമയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അങ്ങനെ തമിഴ് സിനിമയിലേക്ക് രഞ്ജൻ രാജ് കാലെടുത്ത് വെക്കുമ്പോൾ ഈ ഒരു പാട്ടുകൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സിഗ്നേച്ചറായി അവിടെ നിലനിന്നിരുന്നത്. കപിലൻ വരികൾ എഴുതി പ്രദീപ് കുമാറും സൈന്ധവിയും ചേർന്ന് രഞ്ജൻ രാജിന്റെ മ്യൂസിക്കിൽ പാടിയ ഉൻ പാർവ എന്ന ഗാനമാണ് കടാവർ സിനിമയിൽ നിന്ന് നമ്മൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകന്റെ സിനിമകളിലൂടെയുള്ള ഒരു യാത്ര ാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. കേട്ടുകൊണ്ടേ ഇരിക്കുക അഹല്യ FM 90.4. നിങ്ങളോടൊപ്പം RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളെ സ്പെഷ്യലാക്കുന്നത്. പതുക്കെ പതുക്കെ രഞ്ജൻ രാജ് എന്ന കമ്പോസറിനെയും മലയാള സിനിമ തിരിച്ചറിഞ്ഞു തുടങ്ങിയതിന് ശേഷമാണ് നൈറ്റ് ഡ്രൈവ് എന്ന സിനിമയിലേക്ക് രഞ്ജൻ രാജ് എത്തുന്നത്. ഒരു വൈശാഖ് സിനിമയിൽ എത്തുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് തന്നെയായിരുന്നു ആ ഒരു സിനിമയെയും പാട്ടിനെയും ഒക്കെ വ്യത്യസ്തമാക്കുന്നത്. ഡയറക്ടർ ആവശ്യപ്പെട്ടത് രഞ്ജൻ രാജിന്റെ അടുത്ത് എപ്പോഴും തൊടുന്ന ഒരു ടോൺ, അല്ലെങ്കിൽ എപ്പോഴും രഞ്ജൻ രാജിന് മനസ്സിലേക്ക് വരുന്ന ആ ടോൺ ഒന്ന് മാറ്റിപ്പിടിച്ച് ഒന്ന് പുതിയതായി എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യൂ, ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് വേണ്ടത് എന്ന് മാത്രമാണ് രഞ്ജൻ രാജിന്റെ അടുത്ത് പറഞ്ഞത്. എന്നാൽ ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ചെയ്യുകയും കേൾപ്പിക്കുകയും ചെയ്തപ്പോൾ ഡയറക്ടർ അതിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അങ്ങനെ അധികം കറക്ഷൻസ് ഒന്നും സ്കോറുകളിൽ സംഭവിക്കാത്ത ആ റോ ആയ ട്യൂൺ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന പാതി പാതി പറയാതെ എന്ന ഗാനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും രഞ്ജൻ രാജിന്റെ മറ്റൊരു മാജിക് എന്ന് തന്നെ വിശേഷിപ്പിക്കണം. കപിൽ കപിലനും നിത്യ മാമനും ചേർന്ന് പാടിയ പാട്ട്, ആൻഡ് ഇതിന്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് മുരുകൻ കാട്ടാക്കടയാണ്. സോ നൈറ്റ് ഡ്രൈവ് എന്ന സിനിമയിലെ ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകനെ ഓർക്കുന്നു. അഹല്യ FM 90.4 നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

0: എടാ നിന്നെ കെട്ടണ കാര്യം ഞാൻ അപ്പനോട് പറഞ്ഞിട്ടോ.
1: അയ്യോ കുഴപ്പമായോ?
0: എടാ അപ്പന നിന്നെ ഭയങ്കര ഇഷ്ടാ, പിന്നെ നിന്റെ ജോലി സെറ്റാവാത്തതിന്റെ ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ.
1: ഒന്നുമല്ല, ഇനി നമ്മൾ കൊണ്ട് ചെറുപ്പത്തിൽ മൂപ്പറുടെ ഫോട്ടോ കോപ്പിയൊക്കെ എടുത്ത് ബാൽക്കണി നിറഞ്ഞ് പൊട്ടിക്കാറില്ലായിരുന്നു. അതിന്റെ ദേഷ്യം മൂപ്പർക്ക് ഇപ്പോഴും.

ഓർമ്മയിലുണരും ഗാനങ്ങളിൽ രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളിലൂടെയുള്ളൊരു യാത്രയാണ് ഇന്നത്തേത്. വളരെ പെട്ടെന്ന് തന്നെ മലയാള സിനിമയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു സംഗീത സംവിധായകനായി മാറിയ രഞ്ജൻ രാജിന്റെ വളരെ പ്രിയപ്പെട്ട മറ്റൊരു സിനിമയാണ് പത്താം വളവ് എന്ന് പറയുന്നത്. ഏലമലക്കാടിനുള്ളിൽ എന്നൊരു മനോഹരമായ ഗാനം ഒരുപാട് പേർ ഏറ്റെടുത്തു എന്ന് തന്നെ പറയണം. കാരണം ഒരു പ്രകൃതിയെ പറ്റി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി ആ സിനിമയിൽ സംസാരിക്കുന്ന സമയത്ത് പോകുന്നൊരു പാട്ടാണത്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പാട്ട് രഞ്ജൻ രാജ് ആ ഒരു ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിച്ചു എന്ന് തന്നെ പറയണം. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ലൈവ് സൗണ്ട്, ലൈവ് റെക്കോർഡിങ്ങുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ നാച്ചുറലായിട്ട് അതിൻ്റെ ആ ഒരു റോ ഫീൽ നിലനിർത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ളൊരു പാട്ടാണിത്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയും പാട്ടും ഇത്രയും പ്രിയപ്പെട്ടതാവണം. അപ്പം ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. വിനായക് ശശികുമാറാണ് ഇതിൻ്റെ വരികൾ എഴുതിയിട്ടുള്ളത്. ഹരിചരൺ പാടി, രഞ്ജൻ രാജു കമ്പോസ് ചെയ്ത് പത്താം വളവ് എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്ത് ഈ പാട്ട് ഓണോർമയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RG ഹീരയാണ് രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ

സിനിമ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ആണല്ലേ, നമ്മൾ ഫിലിം ഇൻഡസ്ട്രി എന്നാണ് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സിനിമ വിജയിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് മാത്രമല്ല, ഡയറക്ടറിന് മാത്രമല്ല, പാട്ട് ചെയ്യുന്ന ആളുകൾക്കും അത് ഈക്വലി ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അങ്ങനെയാണ് രഞ്ജൻ രാജ് എന്നൊരു സംഗീത സംവിധായകൻ ഒരു ഹിറ്റ് സിനിമയിലേക്ക്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓറിയൻറ്റഡ്, ഒരു ഒരു ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ഒരു സിനിമയിലേക്ക് എത്തുന്നത് മാളികപ്പുറം പോലുള്ളൊരു സിനിമയിലാണ്. അവിടെയാണ് ശരിക്കും ഈ സിനിമ ശരിക്കും വിജയിക്കപ്പെട്ടതും, അല്ലെങ്കിൽ രഞ്ജൻ രാജ് എന്ന് പറയുന്ന ഒരു കമ്പോസറിന് അതൊരു ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു മൂവി ആയിട്ട് മാറുകയും ചെയ്തൊരു സിനിമയാണ് മാളികപ്പുറം. ആ സിനിമയിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്, അതുകൊണ്ട് തന്നെ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയും ഒരുപാട് പേരുടെ ഇമോഷൻസുമായി കണക്ട് ചെയ്ത ഒരു സിനിമയും കൂടിയാണ്. ഭക്തിയാണ് അതിലെ ഒരു മെയിൻ സ്കോറെങ്കിലും നമ്മൾ ഒരുപാട് നല്ല പാട്ടുകളും ഇമോഷൻസും കൈകാര്യം ചെയ്തു എന്ന് പറയുന്നത് തന്നെയാണ് അതിലെ പാട്ടുകളുടെ ഒരു വിജയം എന്ന് പറയുന്നത്. സോ ഈ സിനിമയിലെ ഗണപതി തുണിയറുക എന്ന പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. സന്തോഷ് വർമ്മ വരികൾ എഴുതി ആന്റണി ദാസനും മധു ബാലകൃഷ്ണനും ചേർന്ന് പാടിയിട്ടുള്ള ഒരു മനോഹരമായ ഗാനമുണ്ട് മാളികപ്പുറം എന്ന സിനിമയിൽ. സുരഞ്ജൻ രാജിന്റെ മ്യൂസിക്കിൽ പിറന്ന ഈ ഗാനമാണ് അടുത്തതായി നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ എഫ് എം 90.4 ആർ ജി ഹീരയാണ്. രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ജോസഫ് എന്ന സിനിമ കണ്ടവർക്ക് തീർച്ചയായിട്ടും പാട്ടുകൾ അതിലെ ഒരു അവിഭാജ്യ ഘടകമാണ് എന്ന് മനസ്സിലായി കാണും. അതുകൊണ്ട് തന്നെയാണ് രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകന്റെ പേരും നമ്മൾ ഓർക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹലി FM 90.4 നിങ്ങളോടൊപ്പം ആർജി ഹീര. രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകന്റെ മറ്റൊരു മനോഹര ഗാനം, അല്ലെങ്കിൽ മറ്റൊരു മനോഹരമായ ഒരു കോമ്പോസിഷൻ എന്ന് പറയണം, പാടവരമ്പത്തിലൂടെ എന്ന പാട്ട്. ശരിക്കും ഈ പാട്ട് ഭാഗ്യരാജ് എന്ന് പറയുന്ന ഒരു പാലക്കാടുള്ള ഒരു കലാകാരന്റെ പാട്ടാണ്. അതിന്റെ ഒരു റീമിക്സ് അല്ലെങ്കിൽ ഒരു റീ അറേഞ്ച്മെന്റ് എന്ന് പറയാം, ഒരു നാടൻ കലാകാരന്റെ പാട്ടെടുത്ത് നമ്മൾ റീ അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. കാരണം കൃത്യമായ അതിന്റെ ആ ഒരു സോൾ നഷ്ടപ്പെടാതെ ആ പാട്ട് കമ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് അതിന്റെ വെല്ലുവിളി. സ്പൂണും കിച്ചണിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും ഡോറിന്റെ ശബ്ദവും, ഇങ്ങനെ പല പല സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ ഓർഗാനിക് ആയിട്ടുള്ള വോക്കൽസ് ഉപയോഗിച്ച് ബേസ് ഗിറ്റാറിന്റെ ശബ്ദമൊക്കെ ഉപയോഗിച്ച് വളരെ ഭംഗിയായി അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് ജോസഫ് എന്ന സിനിമയിലെ പാടവരമ്പത്തിലൂടെ. ഒരു ഒരു ഫ്രണ്ട്സ് ഗാങ്ങിന്റെ ഇടയിൽ സംഭവിക്കുന്ന ഒരു പാട്ട് എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു ഓളവും താളവും ഒരു റൂട്ട്നെസ് ഉള്ള ഒരു പാട്ട് എന്ന് വേണം പറയാൻ. ഈ ഒറിജിനൽ പാട്ടിന്റെ ലിറിക്സ് ആൻഡ് കോമ്പോസിഷൻ നടത്തിയിട്ടുള്ളത് ഭാഗ്യരാജാണ്, പാലക്കാട്. ആൻഡ് ജോജു ജോർജും ബെനഡിക്ട് ഷൈൻ ആൻഡ് രഞ്ജൻ രാജ് ചേർന്ന് പാടിയ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ജോസഫ് എന്ന സിനിമയിൽ നിന്ന് രഞ്ജൻ രാജിന്റെ ഈ ഗാനമാണ് അടുത്തത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങളോടൊപ്പം അഹലി FM 90.4. ദിസ് ഇസ് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ചെറുപ്പം മുതൽ തന്നെ സംഗീതത്തോട് വലിയൊരു അടുപ്പം സൂക്ഷിച്ചിരുന്ന ഒരാളാണ് രഞ്ജൻ രാജ്. 3 വയസ്സിൽ തന്നെ വേദിയിലെത്തിയ അദ്ദേഹം പിന്നീട് കർണാടക സംഗീതം പഠിക്കുകയും റിയാലിറ്റി ഷോയിലൂടെയൊക്കെ തന്റെ സംഗീത യാത്ര ആരംഭിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ സിനിമാ കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു ജോസഫ് എന്ന സിനിമ. എന്നാൽ അതിനുശേഷം നമ്മൾ കണ്ട മറ്റൊരു മനോഹരമായ ഒരു ഗാനമായിരുന്നു നിന്നോട് പറയുവാൻ എന്നൊരു റൊമാൻറ്റിക് സോങ്. എനിക്ക് തോന്നുന്നു സുമതി വളവ് എന്ന സിനിമ അധികം ആൾക്കാർ ശ്രദ്ധിച്ചില്ലെങ്കിലും ഈ പാട്ട് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിരുന്നു. പലരുടെയും ഫേവറേറ്റ് പാട്ടുകളുടെ ലിസ്റ്റിൽ ഈ പാട്ടിന് ഒരു ഇടമുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകന്റെ വിജയം. ദിൻനാഥ് പുത്തഞ്ചേരിയാണ് ഈ പാട്ടിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. ആൻഡ് വളരെ മനോഹരമായി ഇത് ഹരിചരണും സാധിക കെ ആറും ചേർന്ന് പാടിയിട്ടുണ്ട്. സോ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രഞ്ജൻ രാജ് ടച്ച് ആണ് നമുക്ക് ഈ പാട്ട് തരുന്നത്. സോ തീർച്ചയായിട്ടും ഈ പാട്ട് പ്ലേ ചെയ്യാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ രഞ്ജൻ രാജ് എന്ന പേര് സിനിമാ സംഗീതത്തിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടട്ടെ ഇനിയും. സോ രഞ്ജൻ രാജ് കമ്പോസ് ചെയ്തിട്ടുള്ള ഈ പാട്ട് തന്നെയാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിലുണരം ഗാനങ്ങൾ നിന്നോട് പറയുവാൻ എന്ന ഗാനം. അഹല്യ FM 90.4 ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RG ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഓരോ ഇനങ്ങൾ പിറന്ന കഥകളും ആ സംഗീതത്തോടുള്ള പ്രണയവും ഒക്കെ തീർച്ചയായിട്ടും ഒരു സംഗീത സംവിധായകന്റെ ഇനങ്ങളിൽ നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും. രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകനെ ഓർക്കുകയാണ് നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം അഹല്യ എഫ് എം 90.4 ആർജി ഹീരയാണ്. ഒരുപാട് നല്ല പാട്ടുകാർക്ക് അവസരം കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരു സംഗീത സംവിധായകൻ കൂടിയാണ്. എന്നാൽ നിത്യഹരിത നായകൻ എന്ന സിനിമയിൽ നമ്മളൊരു എക്സ്പെരിമെന്റ് കണ്ടു എന്ന് വേണം പറയാൻ. ഒരു ഫോക്സ് സിംഗിങ് സ്റ്റൈലുള്ള ഒരു ഗായകനാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ. ഗായകനല്ല, ശരിക്കും നായകനാണ്. പക്ഷെ നായകന് ഒരു ഗായകന്റെ സ്റ്റൈൽ എവിടെ ഉണ്ട് എന്ന് രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകൻ തിരിച്ചറിയും. ഒരു റസ്റ്റിക് സിംഗിങ് എക്സ്പ്ലോർ ചെയ്യാനുള്ള, ഫ്രം ദ ഹാർട്ട് സിംഗിങ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാരിജാത പൂ എന്ന പാട്ട് വിഷ്ണു ഉണ്ണികൃഷ്ണനെ കൊണ്ട് പാടിക്കുന്നത്. നായകന്മാരിൽ നിന്ന് ഗായകരെ ഉണ്ടാക്കുന്ന ആ ഒരു രീതി പിന്നെയും തുടർന്നു എന്ന് വേണം പറയാൻ. നമ്മളങ്ങനെ വിഷ്ണു ഉണ്ണികൃഷ്ണനെ ഒരു ഗായകനായി നിത്യഹരിത നായകൻ എന്ന സിനിമയിലൂടെ നമ്മൾ കണ്ടുമുട്ടി. എന്തായാലും ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഹസീന എസ് വരികൾ എഴുതി, വിഷ്ണു ഉണ്ണികൃഷ്ണൻ പാടി, രഞ്ജൻ രാജ് കമ്പോസ് ചെയ്ത നിത്യഹരിത നായകൻ എന്ന സിനിമയിലെ പാട്ട്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹല്യ എഫ് എം 90.4 ആർ ജി ഹീര. രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

റിയാലിറ്റി ഷോകളിൽ നിന്ന് സംഗീത ലോകത്തേക്ക് എത്തിയ ഒരു സംഗീത സംവിധായകൻ രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകനെ പറ്റിയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബോംബെ പോസിറ്റീവ് എന്ന സിനിമയിലും അദ്ദേഹം ഒരു പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഒരു റിയാലിറ്റി ഷോ വേദിയിൽ നിന്ന് ഒരു മത്സരാർത്ഥിയായി തുടങ്ങി അതേ വേദിയിൽ തന്നെ ഒരു ജഡ്ജായി പോയിരിക്കുകയും അവിടെ നിന്ന് കണ്ടെത്തിയ ഒരു ടാലന്റ് ആയിരുന്നു ഋത്തിക എന്ന് പറയുന്ന ഒരു ഗായിക. അങ്ങനെ ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഋത്തിക പാടിയിട്ടുള്ള ഒരു പാട്ടാണ് തൂ മഞ്ഞു പോലെന്റെ എന്ന് പറയുന്നൊരു ഗാനം. വിജയ് യേശുദാസും ഋത്തികയും ചേർന്ന് പാടിയിട്ടുള്ള ഈ മനോഹര ഗാനം കൂടി നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. തൂ മഞ്ഞു പോലെന്റെ ഒരു ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് ട്രാക്ക് തന്നെയാണ്, ഒരു രഞ്ജൻ രാജ് കയ്യൊപ്പുള്ള ഒരു പാട്ട് എന്ന് തന്നെ പറയണം. സോ ഈ ലവ് സോങ് തന്നെയാണ് നമ്മൾ അവസാനം കേൾക്കാൻ പോകുന്നത്, ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. പക്ഷെ രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകന്റെ മുഴുവൻ സത്തും നമ്മൾക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാനാണ് എനിക്ക് ആഗ്രഹം. കാരണം ഇനിയും ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാനുണ്ട്. ഒരുപാട് നല്ല കൂട്ടുകെട്ടുകളിൽ നിന്ന് നല്ല സിനിമകൾ ഉണ്ടാകട്ടെ, ഒരുപാട് നല്ല പാട്ടുകൾ ഇനിയും രഞ്ജൻ രാജിന് കമ്പോസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് RG Hira and stay tuned to Ahalya FM 90.4 Keta Keta Kootukoodaam.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9198954112, 04923225000.
1: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.

ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.